ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:21. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠമാസം 21, കൊല്ലവർഷം 1201, ഇടവം 28, 2026 ജൂൺ 11 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ.
2: ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, എന്തെന്നാൽ ഞാൻ തന്നെയാണ് എന്റെ മഹാഭാഗ്യം. ഇത് പറഞ്ഞത് വാൾട്ട് വിറ്റ്മാനാണ്. 1819-1892 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വിപ്ലവ കവി. കവി എന്നതിനു പുറമേ ഉപന്യാസകാരനും ജേർണലിസ്റ്റും നോവലിസ്റ്റും ഒക്കെയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കവി അഥവാ പോയറ്റ് ഓഫ് ഡെമോക്രസി എന്ന സവിശേഷ നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ജനാധിപത്യം, പ്രകൃതി, സ്നേഹം, സൗഹൃദം എന്നീ മൂല്യങ്ങളെ ആഘോഷിച്ച കവിയായിരുന്നു വിറ്റ്മാൻ. ശരീരത്തിനും ആത്മാവിനും സ്തുതിഗീതങ്ങൾ ആലപിച്ച വിറ്റ്മാന്റെ കവിതകൾ അനന്തമായ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. നിരാശ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിഷയം ആയിരുന്നില്ല. അനശ്വര പ്രഭാഷകനായിരുന്ന ഹെൻറി ബീച്ചർ ഒരിക്കൽ പറഞ്ഞു, അവ്യക്തമായ കുറേ ആഗ്രഹങ്ങളല്ല ജീവിതത്തോളം നീണ്ട സമരമാണ് നമ്മെ ധീരരാക്കുന്നത് എന്ന്. വാൾട്ട് വിറ്റ്മാന്റെ കവിതകളുടെ സാരാംശം ഹെൻറി ബീച്ചറുടെ വാക്കുകളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു. പേപിടിച്ചൊരു ഈ ലോകത്തിൽ നിന്നിതാ പേടിയോടെ പിൻവാങ്ങുകയാണു ഞാൻ, സർവ്വതും വെന്തരിക്കുന്ന കാട്ടുതീ സംഹരിക്കുന്നു സ്വപ്നങ്ങൾ കൂടിയും എന്നെഴുതിയത് കവി മുല്ലനേഴിയാണ്. മുല്ലനേഴി നിരാശയുടെ കവിയല്ല. ഏതു സന്ദർഭത്തിലാണാവോ അദ്ദേഹം ഈ കവിത എഴുതിയത് അറിയില്ല. എന്തായാലും കവിയുടെ മനസ്സ് അതെഴുതിയ നിമിഷത്തിൽ വല്ലാതെ നൊന്തിട്ടുണ്ടാവണം. ബന്ധങ്ങളിലെ അകലം ശരിക്കും മാനസികമായ ദൂരമാണ്. അടുത്തിരിക്കുമ്പോഴും അകലത്തായിരിക്കുന്നവരാണ് ചിലർ, അകന്നിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഏറെ അടുത്തിരിക്കുന്നവരുമുണ്ട്. അടുപ്പം കേവലം ചർമ്മ സ്പർശമല്ല, ഹൃദയസ്പർശമാണ്. അതിൽ നിരീക്ഷണവും അനന്താതിശയായ ശ്രദ്ധയും കരുതലുമുണ്ട്. പറയാത്ത വാക്കുകളുടെ അന്തര അർത്ഥങ്ങൾ പോലും അത് അന്തരിന്ദ്രിയം കൊണ്ട് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് അതിന്. പറഞ്ഞ വാക്കുകളുടെ പറയാത്ത അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ ഹൃദ്യമായ അനുഭവത്തിലെത്തിക്കുന്നത് നാം തിരിച്ചറിയും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് നന്ന്. നിതാന്ത മൗനത്തിൻ്റെ പിന്നാമ്പുറം ശബ്ദമുഖരിതമാണ് എന്നതാണ് ആദ്യത്തേത്. ശബ്ദകോലാഹലങ്ങളുടെ പിന്നിൽ മൗനം ഉറഞ്ഞുകൂടിയ നിസ്സഹായത തളം കെട്ടിക്കിടപ്പുണ്ട് എന്നത് രണ്ടാമത്തേത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജി കെ രാംമോഹൻ.

0: ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം കേൾക്കാം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 കാൽപന്തോളം. 2026 ഫിഫ ലോകകപ്പ് പ്രത്യേക പരിപാടി. 5 മണിക്ക് വട്ടക്കളിപ്പാട്ട്, ഇ കെ സരസ്വതിയും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങളാണ്. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 വനിതാ വേദി, ദിൽ സി ദിൽ തക്ക്. 8 മണിക്ക് കേൾക്കാം. 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ലളിത ഗാനം. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: പാല നാരായണൻ നായരുടെ ഗാനഗന്ധർവൻ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. ആലപിച്ചത് സംയുക്ത എസ്.

0: നിങ്ങളിതുവരെ കേട്ടത് പാല നാരായണൻ നായരുടെ ഗാനഗന്ധർവൻ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആലപിച്ചത് സംയുക്ത എസ്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ആദ്യം പി ലീല ആലപിച്ചത്.

0: ലോകശ്രദ്ധ മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന ഫുട്ബോൾ ലോകകപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 16 മത്സരവേദികൾ, 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 104 മത്സരങ്ങൾ, 1248 താരങ്ങൾ. ജൂലൈ 19 ഒരേയൊരു ജേതാവിലേക്കെത്താൻ 39 ദിവസങ്ങൾ. ഇത്തവണയും പഴയ പടക്കുതിരകൾ തേരോട്ടം തുടരുമോ അതോ പുത്തൻ താരോദയങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. അമേരിക്കയിലെത്തിയ മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ ശ്രദ്ധയോടെ.
1: ഇത്തവണ വേൾഡ് കപ്പിൽ കാണുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ്. 2022 വേൾഡ് കപ്പ് ഖത്തർ എന്ന കൊച്ചു രാജ്യം മാത്രം ആതിഥേയത്വം വഹിച്ചെങ്കിൽ ഇത്തവണ ലോകത്തിലെ വലിയ മൂന്ന് രാജ്യങ്ങൾ മെക്സിക്കോ, കാനഡ, അമേരിക്ക. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിൽ കണ്ടത് 32 ടീമുകളാണെങ്കിൽ ഇവിടെ 48 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. ഇനിയുള്ള വേൾഡ് കപ്പിന്റെ ഫോർമാറ്റ് 48 ടീമുകൾ വെച്ചാണ്. 48 ടീമുകൾ വരുമ്പോൾ നമ്മൾ ഖത്തറിൽ കാണാത്ത ഒരു പ്രത്യേകത, അതായത് റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്ന ഒരു നോക്കൌട്ട് സ്റ്റേജ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് 4 ടീമുകൾ വീതമുള്ള ഗ്രൂപ്പുകളാണ്. ഇത്തവണ അത് തന്നെയാണ്, 4 ടീമുകൾ വീതമുള്ള

0: 12 ഗ്രൂപ്പുകളുണ്ട്. നോർമലി ഈ ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുക. പക്ഷെ ഇത്തവണ മാറ്റം എന്ന് പറയുന്നത് ഈ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് പുറമെ ദ ബെസ്റ്റ് തേർഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള 8 പേരും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് റൗണ്ട് ഓഫ് 32 വരുന്നത്. അതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, വളരെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. ഇപ്പൊ ഇത്തവണ അരങ്ങേറ്റം കുറിക്കുന്ന കുറസാവോ എന്ന് പറയുന്ന ചെറിയ ഒരു രാജ്യമുണ്ട്, കേബ് വെർദ് എന്ന് പറയുന്ന രാജ്യമുണ്ട്, ഏഷ്യയിൽ നിന്ന് കന്നിക്കാരായിട്ട് ഉസ്ബെക്കിസ്ഥാനും ജോർദാനും, അങ്ങനെ കുറച്ചധികം നല്ല രാജ്യങ്ങൾ ഫുട്ബോളിന്റെ തട്ടകങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഉദ്ഘാടന മത്സരം മെക്സിക്കോയിലാണ്. മെക്സിക്കോയും കാനഡയും കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ, മെജോറിറ്റി ഓഫ് ദ മാച്ചസ് എന്ന് പറയുന്നത് യു എസിലാണ്. ഫൈനൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ന്യൂയോർക്കിൽ. മത്സരങ്ങൾ ഈ ക്രമത്തിലാണെങ്കിൽ കളിക്കമ്പക്കാർ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവർ, അതായത് ഇപ്പോൾ തന്നെ ബെറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത്തവണ ആര് കപ്പടിക്കും? പതിവായിട്ട് നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇത്തവണയും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇത്തവണയും പതിവ് പോലെ വലിയ താരനിരയുണ്ട്. നമ്മൾ കണ്ടതാണ് 4 വർഷം മുമ്പ് മെസ്സിയും അർജന്റീനയും ഖത്തറിൽ കപ്പടിച്ചത്. മെസ്സിയും അർജന്റീനയും വീണ്ടും വരുന്നുണ്ട്. അവര് ഫിഫ റാങ്കിങ്ങിൽ, വേൾഡ് റാങ്കിങ്ങിൽ 1-ാം ടീമാണ് അവർ. അവർക്കൊപ്പം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീലുണ്ട്. നെയ്മർ ഇഞ്ചുറി ഒക്കെ മുക്തമായി കളിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാലും വിനീഷ്യസ് ജൂനിയർ, റഫിഞ്ഞ ഉൾപ്പെടെ നല്ല ഒരു സെറ്റപ്പ് ടീമാണ് കാർലോസ് എൻസലോട്ടി പരിശീലിപ്പിക്കുന്ന ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ ഈ രണ്ട് പ്രബലരുണ്ട്. യൂറോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. നമ്മൾ കണ്ടു 41 വയസ്സായി അദ്ദേഹത്തിന്, ലോക റെക്കോർഡ് ഗോൾ സ്കോററാണ് അദ്ദേഹത്തിന്, ഇതുവരെ വേൾഡ് കപ്പ് ഇല്ല. അപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പിലേക്ക് വരുന്നു. പോർച്ചുഗൽ സംഘത്തിൽ ബ്രൂണോ സിൽവ, മെൻറ്റസ്, വിറ്റിഞ്ഞ, അങ്ങനെ ധാരാളം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. നല്ല ടീമാണ്. ഫ്രാൻസ് പതിവ് പോലെ എല്ലാ വേൾഡ് കപ്പിലും ദിദിയർ ദശാംസിന്റെ ഫ്രഞ്ച് സംഘം ശക്തരാണ്. ഇത്തവണ ഉസ്മാൻ ഡെംബാലെ, കിലിയൻ എംബാപ്പെ തുടങ്ങി, ദിദിയർ ദുവോ തുടങ്ങി നല്ല ഒരു താരതിര ഫ്രാൻസിനുണ്ട്. ഇംഗ്ലണ്ട് ഫുട്ബോളിന്റെ തറവാട്ടുകാരാണ്. 66 മാത്രമാണ് ഇതുവരെ വേൾഡ് കപ്പ് കിട്ടിയത്. ഇത്തവണ ഹാരി കെയ്ൻ നമ്മൾ കണ്ടു, ജർമ്മൻ ബുണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിച്ചിനായിട്ട് ഗോളുകൾ സ്കോർ ചെയ്ത് കൂട്ടിയ ഒരു താരമാണ്. ജർമ്മനി നമുക്ക് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു യൂറോപ്യൻ ടീമാണ്. നെതർലൻഡ്സ് പന്തേക്കാരിൽ ചിലർ പറയുന്നു നെതർലൻഡ്സ് കയറി വരും എന്ന് പറയുന്നു. അങ്ങനെ യൂറോപ്പ് നല്ല സംഘവുമായിട്ട് വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണയും ഒന്നുകിൽ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ഞാൻ പ്രിഫർ ചെയ്തതല്ല. എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ഇത്തവണ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് മാറിയേക്കാം. കാരണം പോർച്ചുഗലും അർജന്റീനയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മത്സരങ്ങൾ മുന്നേറി കഴിഞ്ഞാൽ പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ വരുന്നുണ്ട്. ആ ക്വാർട്ടർ ഫൈനലിൽ ഏതെങ്കിലും ഒരു ടീം പുറത്താവാൻ സാധ്യതയുണ്ട്. പോർച്ചുഗൽ മുന്നോട്ട് കയറി വരും എന്നുള്ളതാണ് ശരിക്കും താരനിര നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ സവിശേഷതകൾ പലതുണ്ട്, സൂപ്പർ താരങ്ങൾ പലതുണ്ട്. ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷന്റെ പ്ലേയേഴ്സ് എന്ന് പറയുന്ന മെസ്സി, റൊണാൾഡോ, നെയ്മർ ഒക്കെ അവസാന ലോകകപ്പാണ്. ഇവരിൽ ആര് കപ്പടിക്കും എന്നുള്ളത് നവംബർ 20 രാത്രി മാത്രമേ അറിയാനായിട്ട് പറ്റൂ. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം.
1: ലോകകപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിജയഗാഥകൾ മാത്രമല്ല, കിരീടം സ്വപ്നം കണ്ടെത്തി തലകുനിച്ചു മടങ്ങിപ്പോയ ഇതിഹാസങ്ങളുടെ ഓർമ്മകളും. ആരും ശ്രദ്ധിക്കാതെ ലോകകപ്പിന്റെ വേദിയിലെത്തി വെറും 1.5 മണിക്കൂറിനുള്ളിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന സൂപ്പർ താരങ്ങളായി മാറിയവരുടെ കഥകളും അതിലുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീതും പുതിയൊരു ലോകകപ്പ് തുടങ്ങുന്നതിന്റെ ആവേശത്തിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്,
2: ഈ വർഷത്തെ ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റുള്ള വർഷങ്ങളിലെ വേൾഡ് കപ്പിൽ നിന്ന് മാറ്റാണ്. കാരണം ഈ വർഷം രാജ്യങ്ങൾ കൂടുതലാണ്, 48 രാജ്യങ്ങൾ ഈ വർഷമുണ്ട്. സാധാരണ 32 മറ്റു രാജ്യങ്ങളെ കളിക്കലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും രാജ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കളി കൂടുതൽ ഉണ്ടാവും, അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കൂടും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അമേരിക്കയിൽ കളി നടക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റി നിർത്തിയാൽ വേൾഡ് കപ്പിന് ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് കാണുന്നത്. അപ്പൊ നാളെ കളി തുടങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ എങ്ങനെയുണ്ടാവും, ആര് കപ്പടിക്കും എന്നുള്ളതൊക്കെ എന്താ പറയുക, ആകാംക്ഷയോടെ കാത്തു നിൽക്കുവാണ്. ഇനിയിപ്പം നമ്മള് അതായത് ഇത്രയും കൂടി ജനങ്ങളുള്ള നമ്മള് ഫുട്ബോൾ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യാത്തതാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കൊക്കെ വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട് ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് ഫുട്ബോൾ അത്രത്തോളം താല്പര്യമുള്ള കാര്യമാണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാടിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴൊന്നും ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും മേലെയുള്ള ആൾക്കാർക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ കഥ. കാരണം ഇതിനൊരു പ്രത്യേകം ഗ്രാസ് റൂട്ട് തൊട്ട് മേലോട്ടേക്ക് വരുന്ന ഒരു പ്ലാൻ വേണം. നമ്മളത് നോക്കുമ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അതിലെ ലീഗാണ്. നമ്മളെ ലീഗ് ഇന്ന് നടക്കുവോ ഇല്ലയോ എന്ന് അറിയാത്ത സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ എങ്ങനെയാണ് വേൾഡ് കപ്പ് പ്രതീക്ഷിക്കാൻ നിൽക്കുന്നത്? അപ്പോൾ അത് എളുപ്പമല്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യും, അന്ന് ലോകത്തിന് മനസ്സിലാവും ഇന്ത്യക്ക് ഫുട്ബോൾ എന്തായിരുന്നു എന്നുള്ളത്. അന്ന് ലോകത്തിനും ഇപ്പോൾ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കളി കാണുന്ന സമയം തൊട്ട് ബ്രസീലിന്റെ ഫാനാണ്. ഇത്തവണയും ബ്രസീൽ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഏകദേശം 10-24 വർഷങ്ങളായിട്ട് ബ്രസീലിന് കപ്പുകളൊന്നുമില്ല, കപ്പുകളൊന്നുമില്ല എന്നല്ല, വേൾഡ് കപ്പ് ഇല്ല. അപ്പൊ അത് ഇത്തവണ തിരുത്തണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അത് എളുപ്പമല്ല, കാരണം ഈ മുന്നേ പറഞ്ഞ പോലെ ടീമുകളുടെ എണ്ണം കൂടുന്നതും ക്വാളിറ്റി കൂടുന്നതും ഉണ്ട്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ കാര്യങ്ങൾ എടുത്താലും ഹോളണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഇവരൊക്കെ നല്ല ടീമിനെയാണ് ഇപ്രാവശ്യം കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അതേപോലെ

0: തന്നെയാണ് അർജന്റീനയുടെ കാര്യം. കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അതിനെ തുടങ്ങിയ ഫോം ഇപ്പോഴും അവർ നിലനിർത്തിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പം എളുപ്പമല്ല ബ്രസീലിന്, പക്ഷെ എന്റെ ആഗ്രഹം ബ്രസീൽ ജയിക്കണം എന്നുള്ളതാണ്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്, നമുക്ക് കളിച്ച് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് ഈ പറയുന്ന പേരിനനുസരിച്ചിട്ടുള്ള കളി അല്ലെങ്കിൽ കോച്ചിന്റെ നെയിമിനനുസരിച്ചിട്ടുള്ള കളിയൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ.
1: ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ കേരളത്തിലെ ആവേശത്തിന് സമാനതകളില്ല. നാടും നഗരവും ഒരുപോലെ ഫുട്ബോളിന്റെ നിറങ്ങൾ അണിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കൊടികളും കട്ടൌട്ടുകളുമായി കേരള ജനത തയ്യാറായി കഴിഞ്ഞു. സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി,
2: നമ്മുടെ എല്ലാം കണ്ണും കരളും പ്രതീക്ഷയും സ്വപ്നവും എല്ലാം ഒരു പന്തിനു ചുറ്റും കറങ്ങാൻ തുടങ്ങുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വിശേഷിച്ചും നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്സവമായിട്ടാണ് ഈ ലോകകപ്പിനെ മലയാളികൾ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ നമ്മൾ ലോകകപ്പ് തുടങ്ങുന്ന സമയമാകുമ്പോൾ എല്ലാവരുടെയും ചർച്ചകൾ ആരാവും ഇത്തവണത്തെ കപ്പ് ഉയർത്തുക, ഫുട്ബോളിൻ്റെ രാജകിരീടം ആരുയർത്തും എന്ന ചോദ്യം, അതൊരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആയിട്ട് ഉയർന്നു വരാറുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ പതിവ് പോലെ രണ്ടോ മൂന്നോ ടീമുകളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല സാധ്യതകൾ എന്നുള്ളതാണ് ഇത്തവണത്തെ ലോകകപ്പിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു അഞ്ചോ ആറോ ടീമുകൾ തന്നെ ഒരു വേള കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ടീമുകളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. സ്വാഭാവികമായും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള കരുത്തരായ ശക്തികൾ എന്ന രീതിയിൽ അർജന്റീനയും ബ്രസീലും ഉണ്ട്. കഴിഞ്ഞ ഏതാനും എഡീഷനുകളായിട്ട് ബ്രസീലിന് കിരീടമില്ല, അർജന്റീനയാണ് നിലവിലെ ചാമ്പ്യന്മാർ. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് അരഡസന് അടുത്ത് കരുത്തരായ ശക്തികൾ ഇത്തവണ കിരീടപ്പോരിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അതോടൊപ്പം തന്നെ ജർമ്മനിയുണ്ട്. ജർമ്മനി മാനുവൽ നോയറുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ജർമ്മനിയും വമ്പൻ ഒരു സൈഡ് തന്നെയാണ്. ഹൃദയം കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമായിട്ടാണ് ജർമ്മനിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ജർമ്മനിയെ എഴുതിത്തള്ളാനേ പറ്റില്ല. അതുപോലെ തന്നെയാണ് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനും ഇതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്. അപ്പം ഇംഗ്ലണ്ട് ഒരു തവണ മാത്രമേ ചാമ്പ്യന്മാരായിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ പ്രകടനം നോക്കുകയാണെങ്കിലും, ടീമെന്ന നിലയിൽ നോക്കുകയാണെങ്കിലും, ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാന ലോകകപ്പിനെത്തുന്ന പോർച്ചുഗലും മികച്ച ഒരു ടീമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ഇത്തവണ അത്ഭുതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടീം ഹോളണ്ടിന്റെ ടീമാണ്. അത് യൂറോപ്പിൽ നിന്നും അർജന്റീനയും ബ്രസീലും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്നത് പോലെയുള്ള വെല്ലുവിളി പ്രതീക്ഷ ഉയർത്തുന്ന ഒരു തരത്തിലേക്ക് യൂറോപ്പിൽ നിന്നും ടീമുകൾ ശക്തമായ സാന്നിധ്യമായിട്ട് ഇത്തവണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പതിവ് പോലെ രണ്ടോ മൂന്നോ ടീമുകളിലേക്ക് ഒതുങ്ങുന്നില്ല കിരീട സാധ്യതയുള്ള ടീമുകളുടെ എണ്ണം ഇത്തവണ അഞ്ചോ ആറിലേക്കോ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ഫുട്ബോൾ എന്ന ഒരൊറ്റ സൗന്ദര്യത്തിന് പിറകെ നമ്മുടെ ഹൃദയങ്ങൾ അതിരുകൾ ഭേദിച്ച് പറക്കുന്ന ഒരു അവസരമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞാനും ഈ ലോകകപ്പിനെ കാണുന്നത്. കളിയുടെ സമ്മോഹന മുഹൂർത്തങ്ങൾക്ക്, സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾക്ക്, അപ്രതീക്ഷിത അട്ടിമറികൾക്ക് എല്ലാം നമുക്ക് കാതോർക്കാം, കാത്തിരിക്കാം.
1: ലോകകപ്പിന്റെ മഹാമേളത്തിന് തിരശീല ഉയരാൻ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആവേശവും അതിന്റെ ഉച്ചകോടിയിലാണ്. മൈതാനങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറമാണെങ്കിലും വിജയത്തിന്റെ ആർപ്പുവിളികളും പരാജയത്തിന്റെ നിശബ്ദതകളും ഇനി ലോകം ഒരുമിച്ച് പങ്കിടും. കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരു പന്തിന്റെ ചലനത്തോടൊപ്പം കോടിക്കണക്കിന് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കാൻ തുടങ്ങുകയാണ്. ആര് വീഴും ആര് വാഴും എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.

ചുറ്റുവട്ടം. പാട്ടിൻ്റെ കൂട്ടുകാരും കോർപ്പറേഷനും സംഘടിപ്പിക്കുന്ന കേരളം പാടുന്നു ദേശത്തിനായി എന്ന പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരണം രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ നടക്കും. KSRTC സ്റ്റാൻഡിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ നേതൃത്വത്തിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ ലോകകപ്പ് വിളംബര ജാഥ 3 മണിക്കുണ്ടായിരിക്കും. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഫ വേൾഡ് കപ്പ് ഫാൻ ഷോ രാവിലെ 11 മണിക്ക്. ഗവൺമെൻറ് ആർട്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ ചെലവൂർ വേണു അനുസ്മരണവും സിനിമാ പ്രദർശനവും 1:30. ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും

0: കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400224440.
6: 9400224440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. യു എസ്

0: പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നബീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
0: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി K. മുരളീധരൻ

തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെയെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: മിനി അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചിക നിധി ഝാഹ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദെഹ്ലിയാ രാഷ്ട്രപതിഭവനസ്യ സാംസ്കൃതിക കേന്ദ്രേ നീതി ആയോഗസ്യ ഏകാദശേ ശാഷി പരിഷദോപവേശനെ അധ്യക്ഷതാം വിധാസ്യതി. വികസിത ഭാരതായ പ്രധാനമന്ത്രിണ ടീം ഇന്ത്യ ഇതി സങ്കല്പാനുഗുണം അസ്യ വർഷസ്യ മുഖ്യ വിഷയോ വികസിത ഭാരതം @2047 ഇത്യസ്യ കൃതേ സമാവേശി മാനവ വികാസഃ Inclusive Human Development for Vikasit Bharat @2047 iti asti. Vishayoyam Ayu Kshetra Linga Samajika Arthika Prishthi Bhumikayaha Bhedam Vinaiva Pratyekam Bharatiyasya Kalyanaya Vikasaya Cha Kendri Krito Vartate. ഉപവേശനെ അസ്മിന് അസ്യ ലക്ഷ്യസ്യ പ്രാപ്തയേ ദൃഷ്ടിം സമേത്യ ദേശസ്യ പ്രത്യേകം നാഗരികം പ്രതി അസ്യ സുദൃഢ മാപനയോഗ്യ പരിണാമേഷു പരിവർത്തനസ്യ വിഷയേ ഗഭീരം മന്ഥനം ഭവിഷ്യതി. അസ്മിന് മഹത്വപൂർണേ ഉപവേശനെ സമാവേശി മാനവ വികാസ പ്രാരൂപസ്യ വിഷയേ ചർച്ചാം കർത്തും സർവേ മുഖ്യമന്ത്രിണഃ കേന്ദ്രശാസിത പ്രദേശാനാം ഉപരാജ്യപാലാഃ ച ഏകത്രിതാഃ ഭവിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസിതവാൻ യത് ദേശസ്യ ചത്വാരിംശദധികൈകശത കോടി നാഗരികാണാം ആകാംക്ഷാഃ നിശ്ചപ്രചം പൂരയിഷ്യന്തെ. തേന സമുദീരിതം യത് രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധന ദലം സദൈവ രാഷ്ട്രസ്യ വിശ്വാസം സുദൃഢം കൃതവത് അസ്തി. അത്രാവധേയം യത് ശ്രീമോദി ഗതരാത്രൌ നവദെഹ്ല്യാ ഭാരത മണ്ഡപേ ആയോജിതം NDA സമ്മേളനം സംബോധിതവാൻ. പ്രധാനമന്ത്രിണ ഭണിതം യദ്ദേശസ്യ പ്ര

0: प्रत्येकमपि नागरिकः विकसित भारतस्य स्वप्नेन पूरितो वर्तते। एषः स्वप्नः इदानीं कस्यापि एकस्य व्यक्तिविशेषस्य, प्रशासनस्य वा राजनीतिकदलस्य परिधौ सीमितो नैवास्ति।
1: आज देश का हर नागरिक विकसित भारत के सपने से भरा हुआ है। विकसित भारत का सपना अब किसी एक व्यक्ति का नहीं रहा, किसी सरकार का नहीं रहा, किसी दल का नहीं रहा। देश के जन जन का सपना बन चुका है, संकल्प बन चुका है। और इस सपने की पूर्ति के लिए हमें अपना हर पल समर्पित करना है। एनडीए के 12 वर्षों की एक बड़ी सफलता ये भी है कि देश कांग्रेस के कुचक्र से आजाद हुआ है।
0: अस्मिन् अवसरे एनडीए घटक दलैः प्रधानमन्त्रिणः मोदिनः ऐतिहासिक उपलब्धेः श्लाघनाय एकः संकल्प प्रस्तावः स्वीकृतः। एतदनन्तरं संपूर्ण विश्वतः प्रधानमन्त्रिणे अभिनन्दन संदेशाः आगच्छन्तः सन्ति। अमेरिका देशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः, यूरोपीय आयोगस्य अध्यक्षा उर्सुला वॉन डेर लेयन, इटली देशस्य प्रधानमन्त्री जॉर्जिया मेलोनी, जर्मनी देशस्य चांसलर फेडरिक मर्ज, इजराइल देशस्य प्रधानमन्त्री बेंजामिन नेतन्याहू, कनाडा देशस्य प्रधानमन्त्री मार्क कॉर्नी सहैव दक्षिण कोरिया देशस्य राष्ट्रपतिः ली जे म्यूंग इत्यादयः प्रमुख वैश्विक नेतारः श्रीमोदिनं प्रति वर्धापनं प्रेषितवन्तः। संस्कृति मंत्रालयेन गतवर्षस्य कृते संगीत नाटक अकादमी पुरस्काराः अथ च उस्ताद बिस्मिल्ला खान युवा पुरस्काराः घोषिताः। अकादमी संघस्य सामान्य परिषदा संगीत नृत्य रंगमंच पारंपरिक लोक जनजातीय कला वैविध्येभ्यः कलामंचं यावत् विविध क्षेत्रेभ्यः 88 प्रसिद्धाः कलाकाराः 24-2000 अथ च 25-2000 अकादमी पुरस्कारार्थं चिताः। एते चिताः पुरस्कार विजेतारः अशेषस्य हि देशस्य प्रतिनिधित्वं कुर्वन्ति। ये विभिन्न राज्येभ्यः केन्द्रशासित प्रदेशेभ्यः च सम्बद्धाः सन्ति। बैडमिंटन प्रतिस्पर्धायां सिडनी नगरे प्रचल्यमानायाः ऑस्ट्रेलियन ओपन स्पर्धायाः महिलानां वर्गे पीवी सिंधु, तन्वी शर्मा च सफलताम् अवाप्य द्वितीय चक्रं प्रति प्रविष्टवत्यौ। इति वार्ताः।
2: ആകാശവാണി കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
4: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
5: ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ഒറ്റ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 323, 498A, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമൊക്കെ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തു എന്നാരോപിച്ച് അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുശീൽകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ നടത്തിയ നിരീക്ഷണമാണിത്. എന്ന് മാത്രമല്ല, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും ഒരേ തരത്തിലുള്ള ആരോപണം, അതായത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ആരോപണം മാത്രമായിരുന്നു പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും തങ്ങൾക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ നടപടികൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ല എന്നതിനാൽ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി പാറ്റ്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ അവർ ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും പരാതിക്കാരി മുന്നോട്ട് വെച്ചിരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും അതേ ആരോപണം തന്നെയാണ്. ഇപ്പൊ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണം മുന്നോട്ട് വെച്ചിട്ടാണ് തങ്ങളെ ഉപദ്രവിക്കാനായി തങ്ങൾക്ക്

ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളും പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരി. വസ്തുതാ നിയമ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ പരാതിക്കാരി ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ റദ്ദാക്കിയപ്പോ പാറ്റ്ന ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു, നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 341, 323, 498A ക്രൂവൽറ്റി സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 ഈ വകുപ്പുകൾ പ്രകാരമൊക്കെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. അതേസമയം അതേ ആരോപണം തന്നെയാണ് പരാതിക്കാരി തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു, അത് ക്രൂരതയാണ്, അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 341, 323, 498A, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. പക്ഷെ പരാതിയില് കൃത്യമായ മറ്റാരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് കയർത്ത് സംസാരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചുവെന്നോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്രൂരത ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ട സംഭവങ്ങളൊന്നും തന്നെ പരാതിയിലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഈ ഒരു ഗ്രൗണ്ടിലാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടി നിയമങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും പരാതിയിൽ ഇല്ലാത്തതിനാൽ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കി. അതേ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കുവാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ തുടർന്നോട്ടെ, പക്ഷെ ഭർത്തൃ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ പരാതിയുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് പാറ്റ്ന ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ സമീപിച്ചത്. സുശീൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ്, അതാണ് കേസ്. ഈ കേസിലാണ് വസ്തുതാ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്, ഒരേ ആരോപണമാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും വെച്ചിട്ടുള്ളത്, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും വെച്ചിട്ടുള്ളത്. ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി പാറ്റ്ന ഹൈക്കോടതി, പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിയില്ല. നീതിവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ് പാറ്റ്ന ഹൈക്കോടതി എടുത്തത് എന്നുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എത്തിച്ചേർന്നത്. ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 എന്ന വകുപ്പ് അനുസരിച്ചിട്ടാണ് ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ 482 എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് എന്ന് പറയും, ഹൈക്കോടതിക്ക് ഉള്ള അധികാരങ്ങളാണ്. അടിസ്ഥാനരഹിതമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആർക്കെങ്കിലും എതിരെ ക്രിമിനൽ കേസ് കൊടുക്കുക, പോലീസിൽ പരാതി കൊടുക്കുക, അങ്ങനെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായിട്ട് ഉള്ള ഒരു വകുപ്പാണ് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482. ഈ വകുപ്പനുസരിച്ച് തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുവാൻ പ്രതികൾക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് അവകാശമുള്ളത് എന്ന് ധാരാളം കേസുകളിൽ നീതിന്യായ കോടതികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയ ഒരു കേസില് കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതികളെ സമീപിക്കുവാൻ സാധിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നതാണ് ആ ഒരു കേസില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അതില് ഒന്ന്, കുറ്റാരോപിതൻ ആശ്രയിക്കുന്ന വിവരങ്ങൾ കൃത്യവും നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതും ന്യായയുക്തവും സംശയാതീതവുമാണോ, അതായത് വസ്തുതകൾ കൃത്യമാണോ, നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതാണോ
എന്ന് ആണ് ഹൈക്കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു ആസ്പെക്റ്റ്. അതുപോലെ രണ്ടാമത്തെ നിർദ്ദേശം വെച്ചിട്ടുള്ളത്, പ്രതികൾ ആശ്രയിക്കുന്ന വസ്തുതകൾ പ്രതിക്കോ പ്രതികൾക്കെതിരെയോ ചുമത്തിയ കുറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വാദങ്ങളെ, അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് അതിനെ തള്ളിക്കളയുമോ, അതായത് പരാതിയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതാപരമായ വാദങ്ങളെ റിജക്റ്റ് ചെയ്യാൻ പര്യാപ്തമായ വസ്തുതയാണോ പ്രതികൾ മുന്നോട്ട്

0: വെച്ചിട്ടുള്ളത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ന്യായബോധമുള്ള ഒരു വ്യക്തിയെ ആരോപണങ്ങളുടെ വസ്തുതാപരമായ അടിസ്ഥാനം തെറ്റാണെന്ന് തള്ളിക്കളയാനും അപലപിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ പ്രതികളുടെ വാദമുഖങ്ങൾ. മൂന്നാമത്തത്, പ്രതി ആശ്രയിച്ച തെളിവ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പരാതിക്കാരൻ നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ന്യായമായും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണോ. തനിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പ്രതികൾ ആശ്രയിക്കുന്ന ചില ഗ്രൗണ്ട്സ് ഉണ്ട്. അത് പ്രോസിക്യൂഷനോ പരാതിക്കാരനോ കൃത്യമായി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിയുടെ വാദത്തിന്റെ ശക്തി കൂട്ടുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കേസിൽ പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരേയൊരു പരാതി എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ തങ്ങളോട് കയർത്ത് സംസാരിക്കുന്നു. അപ്പോ പ്രതികളായിട്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിയും മാതാപിതാക്കളും ഒക്കെ പറയാണ്, കയർത്ത് സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനെതിരെ കൃത്യമായ എന്തെങ്കിലും മറുവാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമാണെങ്കിൽ ഹൈക്കോടതിക്ക് ക്രിമിനൽ നടപടികൾ റദ്ദാക്കുവാനുള്ള അധികാരമില്ല. നാലാമത്തത്, വിചാരണയുമായി മുന്നോട്ട് പോകുന്നത് കോടതി നടപടിക്രമങ്ങളുടെ ദുരുപയോഗത്തിന് കാരണമാകുമോ, നീതിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയില്ലേ. ഇത്രയുമാണ് ആ ഒരു കേസിൽ 2025 വിധി പ്രഖ്യാപനം നടത്തിയ കേസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന കേസിൽ നീതി നടപ്പാക്കുവാൻ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ ആവശ്യം, അതോ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകിയാൽ അത് നിലവിലുള്ള നിയമങ്ങളുടെ ദുരുപയോഗമാകുമോ, ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 അനുസരിച്ച് പ്രതികൾ ഹൈക്കോടതിയിൽ തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടുവാനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ആരോഗ്യം അമൂല്യം.
1: പഠന വൈകല്യങ്ങൾ പലതരം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ്.
2: ഏറ്റവും സാധാരണമായി കേൾക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ. ഡിസ് എന്നാൽ ഡിഫിക്കൾട്ടി, ലെക്സിയ എന്ന് പറഞ്ഞ വേർഡ്സ്. അതിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞാൽ ഡിഫിക്കൾട്ടി വിത്ത് വേർഡ്സ്, വായിക്കാനും സ്പെൽ ചെയ്യാനും എഴുതുവാനുമുള്ള ബുദ്ധിമുട്ട്. ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടി അവരുടെ മെന്റൽ എനർജി മുഴുവനും വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു ബേസിക് സ്കില്ലിലുള്ള ബുദ്ധിമുട്ട് അവരുടെ പഠനത്തെ ബാധിക്കും. അടുത്തത് ഡിസ്ഫേസിയ, സ്പെസിഫിക് ലാംഗ്വേജ് ഡിഫിക്കൾട്ടി. ഈ കുട്ടികളിൽ ഭാഷ പഠിക്കുവാനായിരിക്കും ബുദ്ധിമുട്ട് കാണുക. വേറൊന്ന് ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഈ കുട്ടികളിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ, മെമ്മറി, സ്പെല്ലിംഗ് ആൻഡ് ലാംഗ്വേജ് എന്നീ ഏരിയാസിൽ പലതരം വിഷമങ്ങൾ കാണാം. കണക്കിൽ വരുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്കാൽക്യുലിയ എന്ന് വിളിക്കുന്നു. ഈ കുട്ടികളിൽ സീക്വൻസിൽ നമ്പേഴ്സ് പറയാനുള്ള ബുദ്ധിമുട്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോൺസെപ്റ്റ്സിലുള്ള ബുദ്ധിമുട്ട്, സാധാരണമായി പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നീ ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാനും ബുദ്ധിമുട്ട് കാണും. അടുത്തത് ഡിസ്പ്രാക്സിയ അഥവാ ക്ലംസി ചൈൽഡ് സിൻഡ്രോം. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് കുട്ടികളിൽ മോട്ടർ ഡിഫിക്കൾട്ടി കാണുമ്പോഴാണ്, അതായത് മൂവ്മെന്റ്സും ഐ ഹാൻഡ് കോർഡിനേഷനിലും ഉള്ള പ്രയാസങ്ങൾ. ഇവരിൽ എഴുത്ത് തീർച്ചയായും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇതിനു പുറമേ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ശരിക്കു കാണാനുള്ള ശേഷിക്കുറവ്, സെൻട്രൽ ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ, പറയുന്നതൊന്നും കേൾക്കുന്നത് വേറൊന്നും, പിന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ. ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ ആയതുകൊണ്ട് വളരെ സിവിയറിൽ നിന്ന് വളരെ മൈൽഡിലേക്ക് പോവാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതിനാൽ വളരെ സിവിയർ ആയിട്ടുള്ള കേസുകൾ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലാത്ത കേസുകളൊന്നും സ്വതവേ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്താറ്.

0: ഇല്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒരു കുട്ടിക്ക് ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത്. ഇതെല്ലാം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്തുന്ന കണ്ടീഷൻസ് ആണ്. ഈ ഒരു കണ്ടീഷൻ ഉള്ളതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാം? ആദ്യമായി, ഡിഫിക്കൽട്ടി ഓർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തീർച്ചയായും മൾട്ടി സെൻസറി ടീച്ചിങ് വേണം. അത് പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക്. കിനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ചെയ്തു പഠിക്കുന്ന മൊഡാലിറ്റീസ് ഉപയോഗിച്ച് വേണം ലെസൺ പഠിപ്പിക്കാൻ. പഠിപ്പിക്കുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിപ്പിക്കണം. അതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽട്ടി തരണം ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ട്യൂഷൻ ടീച്ചറിനെ അല്ല നമുക്ക് ആവശ്യം. കുട്ടിയുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് നോക്കി അവർക്ക് വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിർദ്ദേശങ്ങളും റൂൾസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിക്കണം. ഈ കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരല്ല, അതിനാൽ ഹൗ ടു തിങ്ക് ത്രൂ സെൽഫ് ക്വസ്റ്റ്യനിങ് ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ടീച്ചേഴ്സ് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ ആൻസറിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനു പുറമെ കുട്ടികൾ വലിയ കുട്ടികളാവുന്തോറും അവർക്ക് സ്റ്റഡി സ്കിൽസ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ സ്വന്തം പഠിക്കാം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിക്കണം. അവരിൽ വേറൊരാളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇതിന് പലതരം മെമ്മറി ടെക്നീക്സും വിഷ്വൽ ടെക്നീക്സ് എല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് റെയിൻബോ പഠിപ്പിക്കുമ്പോൾ വിജ്യോർ എന്ന് പഠിപ്പിക്കുന്നത് അതൊരു ഫസ്റ്റ് ലെറ്റർ നിമോണിക് ആണ്. വരച്ച് പഠിപ്പിക്കുന്നത് വിഷ്വൽ ലേണേഴ്സിന് വളരെ ഇഫക്റ്റീവ് ആണ്. സെൽഫ് ക്വസ്റ്റ്യനിങ് സ്ട്രാറ്റജിയാണ് കുട്ടികളെ തീർച്ചയായും പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എല്ലാം പഠിപ്പിച്ചാൽ വളരെ ഉപകാരപ്രദമാവും. ഇതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്ന് പറയുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജീസിലൂടെ ഓരോ കുട്ടിക്കും അവരുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി എത്താൻ പറ്റട്ടെ.
1: പഠന വൈകല്യങ്ങൾ പലതരം. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ് സംസാരിച്ചതാണ് കേട്ടത്.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കവിയൂർ സി കെ രേവമ്മ പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം.

0: നിങ്ങൾ കേട്ടത് കവിയൂർ സി കെ രേവമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കൃഷിദീപം.
1: കർഷകർക്ക് ഹൈഡ്രോപോണിക്സ് ഫാമിംഗ്, കൂൺ കൃഷി, അഗ്രികൾച്ചറൽ നഴ്സറി, ജൈവവള ഉൽപാദനം, പോളിഹൌസ്, വെയർഹൌസ്, പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കസ്റ്റം ഹയറിംഗ്, അഗ്രികൾച്ചറൽ ഡ്രോൺ, റൈപ്പനിംഗ് ചേംബറുകൾ, റീഫർ വാൻ എന്നിവ തുടങ്ങുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി അഥവാ AIFൽ നിന്നും ധനസഹായം ലഭ്യമാകും. 2 കോടി രൂപ വരെയുള്ള വായ്പയ്ക്ക് 7 വർഷം വരെ 3% പലിശ ഇളവ് ലഭ്യമാകുന്നത്. ഉപഭോക്താവ് നൽകേണ്ട പരമാവധി പലിശ 6% മാത്രമാണ്. CGTMSE പ്രകാരം 2 കോടി രൂപ വരെയുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടിയും ലഭ്യമാണ്. ഒരു ഉപഭോക്താവിന് ഒരു ലൊക്കേഷനിലോ വ്യത്യസ്ത ലൊക്കേഷനുകളിലോ പരമാവധി 25 സംരംഭങ്ങൾ വരെ ആരംഭിക്കാം. പരമാവധി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് മാത്രമാണ് ഓരോ ലൊക്കേഷനിലും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.agriinfra.dac.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 7907-430-240. മറ്റൊരു ഫോൺ നമ്പർ 8137-00-8197. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 7907-430-240. മറ്റൊരു ഫോൺ നമ്പർ 8137-00-8197.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിലമ്പൂർ ITDP ഓഫീസ് പരിധിയിലെ MRS പ്രീ മെട്രിക് ഹോസ്റ്റുകൾ എന്നിവിടങ്ങളിലേക്ക് കുക്ക്, വാച്ച്മാൻ ആയ FTS തസ്തികകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ നാളെ രാവിലെ 10:30 മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കും. റെസിഡൻഷ്യൽ സ്വഭാവമുള്ളതിനാൽ MRS ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള 20-നും 45-നും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്നു.

0: ുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. നാല് തസ്തികകളിലേക്കും 7-ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. കുക്ക് തസ്തികയിൽ ഹോട്ടൽ മാനേജ്മെന്റ്, ഫുഡ് ക്രാഫ്റ്റ് കോഴ്സുകൾ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കും. 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 20-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ 1 വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സുകൾ 2 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Akashavani, Kozhikode. ഇനി 7:25 മലയാളത്തിലുള്ള വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
4: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി SJ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി K. മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യം

0: ശക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: ആ ദേശ് ഹർ നാഗരിക് വികസിത് ഭാരത് കെ സപ്നെ സെ ഭരാ ഹുവാ ഹൈ. വികസിത് ഭാരത് കാ സപ്നാ അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കെ ജൻ ജൻ കാ സപ്നാ ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നെ കി പൂർത്തി കെ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തിരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
3: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോക

0: ാകാം പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ. ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ ഇലവനിലൂടെ ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
0: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: മൈൻഡ് യുവർ ലാംഗ്വേജ് ഓർ എൽസ് യു വിൽ ലാൻഡ് ഇൻ എ സൂപ്പ്. ആ പറഞ്ഞതിൽ ഒരു ശാസനയുണ്ടോ? മാത്രമല്ല, എനിക്ക് ഈ സൂപ്പിലൊന്നും വലിയ താല്പര്യമില്ല. ശാസനയൊന്നും അല്ല, മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നാൽ ഭാഷ ശ്രദ്ധിക്കുക. MIND mind, YOUR your, LANGUAGE language. Mind your language ഒരു ഇംഗ്ലീഷ് ഫ്രേസ് അഥവാ പൂർണ്ണ അർത്ഥം നൽകുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ്. മര്യാദാപൂർവം സംസാരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. കേൾക്കുന്ന ആൾക്ക് അരോചകമാവാതിരിക്കാൻ അവനവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, സംസാരരീതി, ഭാഷാശൈലി എന്നിവയിൽ കരുതൽ, മര്യാദ എന്നിവ പാലിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശാസനാരൂപത്തിലും പറയാം. ഒരാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് നമ്മുടെ ഇഷ്ടക്കേട് പ്രകടമാക്കാറില്ലേ? അപ്പോഴും പറയുക മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിലോ മറ്റേതൊരു ഭാഷയിലോ ഉള്ള പ്രാവീണ്യം തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ്. അതേസമയം അനൌചിത്യപരമായ സംസാരം നമ്മളെ കുഴപ്പത്തിലും ചെന്ന് ചാടിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ക്യാൻ ലാൻഡ് അസ് ഇൻ എ സൂപ്പ്.
5: ലാൻഡ് അസ് ഇൻ എ സൂപ്പ്, ആ പ്രയോഗം ഒന്ന് വ്യക്തമാക്കാമോ?
4: ലാൻഡ് അസ് ഇൻ എ സൂപ്പ് ഓർ ലാൻഡ് വൺ സെൽഫ് ഇൻ എ സൂപ്പ് ഇസ് ആൻ ഇംഗ്ലീഷ് ഇഡിയം. ഇഡിയംസ് എന്നാൽ ഭാഷാപ്രയോഗങ്ങൾ. വാക്കുകളുടെ അർത്ഥത്തിൽ നിന്നും വ്യത്യസ്ത

0: വ്യത്യസ്തമായിരിക്കും പൂർണ്ണമായ പ്രയോഗത്തിൻ്റെ അർത്ഥം. ലാൻഡ് ഇൻ എ സൂപ്പ്, എൽ എ എൻ ഡി ലാൻഡ്, ഐ എൻ എൻ എ എസ് ഒ യു പി സൂപ്പ്. ലാൻഡ് ഇൻ എ സൂപ്പ് മീൻസ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ഓർ ടു ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ, അതായത് കുഴപ്പത്തിൽ അഥവാ പ്രശ്നത്തിൽ ചെന്ന് ചാടുക എന്ന് അർത്ഥം. അല്ലാതെ സൂപ്പ് പാത്രത്തിൽ ചെന്ന് വീഴലല്ല.
1: ഇതെങ്ങനെയാ സെന്റൻസിൽ ഉപയോഗിക്കുക?
0: കമ്മിങ് ലേറ്റ് ടു ക്ലാസ്സസ് റെഗുലർലി ലാൻഡഡ് ഹർ ഇൻ എ സൂപ്പ്. ക്ലാസ്സിൽ സ്ഥിരമായി വൈകി വരുന്നത് അവളെ പ്രശ്നത്തിൽ ചെന്ന് വീഴ്ത്തി. കമ്മിങ് ലേറ്റ് ടു ക്ലാസ്സസ് റെഗുലർലി ലാൻഡഡ് ഹർ ഇൻ എ സൂപ്പ്. ടേക്കിംഗ് ലോ ഇൻ ടു വൺസ് ഹാൻഡ്സ് ക്യാൻ ലാൻഡ് വൺസെൽഫ് ഇൻ എ സൂപ്പ്. നിയമം കയ്യിലെടുക്കുന്നത് പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കും. ടേക്കിംഗ് ലോ ഇൻ ടു വൺസ് ഹാൻഡ്സ് ക്യാൻ ലാൻഡ് വൺസെൽഫ് ഇൻ എ സൂപ്പ്. Travelling without ticket landed him in a soup. Ticket illade yatra cheyunnathu avane kulappathil chenna chaadichu. Travelling without ticket landed him in a soup.
1: Ippo manasilai, using inappropriate words and language will land oneself in a soup.
0: Yes, mind your language or else you will land in a soup.
2: English Matters, presented by Smita Manikoth.
3: Novel Time, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു രാത്രി നീണ്ട ഡ്രൈവിന് ശേഷം വയസ്സനച്ഛന്മാരുടെ കേന്ദ്രത്തിലെ പാർലറിൽ ഉറങ്ങാത്ത കണ്ണുകളോടെ മഞ്ഞവയിൽ നോക്കിയിരിക്കെ അയാൾക്ക് താൻ കാലങ്ങളിലൂടെ പല പേരുകളിലും ശരീരങ്ങളിലുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ കുറ്റാന്വേഷകനാണെന്ന് തോന്നി. ഒരു സന്ദർശകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സിത്രയും കലുഷമായതെന്ന് ഫാദർ വില്യം നെല്ലിപ്പറമ്പിന് പിടികിട്ടിയില്ല. എന്നാൽ പാർലറിലേക്ക് ചെന്നപ്പോൾ പ്രകാശം കുറഞ്ഞ് ഏറെക്കുറെ മഞ്ഞ നിറമായി തീർന്ന വെയിലിലിരിക്കുന്ന കറുത്ത മനുഷ്യനെ കണ്ടപ്പോൾ എവിടെയൊക്കെയോ കളഞ്ഞിട്ടു പോകുന്ന ഭൂതകാലമെന്ന് തൊടുന്നത് പോലെ തോന്നി. പാതിരിയെ കണ്ടതും ഭവ്യതയോടെ എണീറ്റ് തലകുനിച്ച് അഭിവാദ്യം ചെയ്ത് അയാൾ സ്വയം പരിചയപ്പെടുത്തി. അച്ഛാ, ഞാൻ ഉണ്ണിച്ചക്കൻ. സബ് ഇൻസ്പെക്ടറാ, എനിക്ക് അച്ഛൻ്റെ സഹായം വേണമായിരുന്നു. വില്യമച്ഛൻ മിണ്ടിയില്ല, ആ മുഖമൊന്നും പറഞ്ഞതുമില്ല. ഞാൻ ശല്യപ്പെടുത്തണേണാ? ഇത്തിരി കഴിഞ്ഞപ്പോൾ ചുളിവുകൾ വീണു തുടങ്ങിയ വിഷാദം നിറഞ്ഞ ആ മുഖത്ത് ചെറിയൊരു ചലനമുണ്ടായി. എന്താണ് വേണ്ടത്? പാണ്ടിലോറിയിടിച്ചു മരിച്ച കള്ളനിൽ നിന്ന് തുടങ്ങി മുന്നോട്ടും പിന്നോട്ടും സ്ഥലകാലങ്ങളിലൂടെ സഞ്ചരിച്ച് കുഞ്ഞവരാച്ചൻ വരെ എത്തിയപ്പോൾ ഉണ്ണിച്ചക്കൻ മടിയോടെ ഒന്ന് നിർത്തി പാതിരിയുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചു. കുറച്ചുനേരം അനക്കമുണ്ടായിരുന്നില്ല. മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ തീരെ വെളിപ്പെടുത്തുന്നില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. സേവ്യറിൻ്റെ മോൻ ഇമ്മാനുവൽ ശരിക്കും മരിച്ചതായിരുന്നില്ലേ? പിന്നെന്തിനാണ് കുഴിയെന്ന് മാന്തിയെടുത്തോണ്ട് പോയത്? എനിക്കതിൻ്റെ പൊരുള് തീരെ പിടികിട്ടണില്ല ചാ. വില്യമച്ചൻ്റെ മുഖത്തെ ചുളിവുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ണിച്ചക്കന് തോന്നി. പിന്നെ പരുക്കൻ സ്വരം വളരെ പതുക്കെ കേട്ടു.
5: ആഫ്രിക്കയില് പഴയ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. രാത്രി ദുർമന്ത്രവാദികൾ ശരീരം വിട്ട് പറവകളുടെ രൂപമെടുത്ത് പറന്ന് പറന്ന് പഴയ കാവുകളിൽ ചെന്ന് ഒന്നിച്ചു കൂടും. അങ്ങനെ കൂടുമ്പോ അവര് തിന്നണത് മനുഷ്യന്റെ പച്ച ഇറച്ചിയാണ്. അതും കൊച്ചുങ്ങളുടെ ഇറച്ചി. അവരത് തിന്നണത് കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ തിന്നാനാണ്.
4: വില്യമച്ചൻ കുറച്ചിടം നിർത്തി ആലോചനയോടെ തുടർന്നു. ഉണ്ണിച്ചക്കൻ കണ്ണും കാതും തുറന്നു വച്ച് കാത്തിരുന്നു.
5: ഹെയ്ത്തിയിലെ വിശ്വാസമാണ് വൂടു. അവര് ദാമ്പല്ല വീടോ പാപ്പ ലഗ്ബ എന്നീ ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. അതില് പാപ്പ ലഗ്ബ മരണത്തിന്റെ കാവൽക്കാരനാണ്.

0: ശരിക്കും ശവങ്ങളെയാണ് അവർ ആരാധിക്കണത്. അവരുടെ മരണത്തിൻ്റെ അപ്പൻ പാപ്പാ നെബോവാണ്. ശവം വേണ്ടി വരുമ്പോൾ അവർ ശവപ്പറമ്പിൽ വന്ന് ഭാരൻ സമിതി എന്ന പേരുള്ള ഭയങ്കരനായ പിശാചനെ വിളിക്കും. മരക്കുരിശുകൊണ്ടാണ് അവർ ഭാരൻ സമിതിയുടെ രൂപമുണ്ടാക്കുന്നത്. അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോൾ അങ്ങേര് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഏത് ശവത്തെയാണ് ഉപയോഗിക്കാൻ പറ്റണതെന്ന് അങ്ങോര് പറയും.
1: ഇതൊക്കെ ഗോത്രവർഗക്കാർക്കിടയിൽ മാത്രമുള്ള കാര്യങ്ങളല്ലേ അച്ഛ? കുറേ നേരം മിണ്ടാതിരുന്നിട്ട് വില്യമച്ചൻ ഇത്തിരി ദൂരേക്ക് നോക്കി. പറമ്പിൽ നിറയെ കാക്കകളുണ്ടായിരുന്നു. ആ കാക്കകൾ അത്രയും നിശബ്ദരായിരിക്കുന്നത് കണ്ട് ഉണ്ണിച്ചക്കൻ അതിശയം തോന്നി.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: പ്രശസ്തമായ സ്വന്തം കവിത ജനങ്ങളേറ്റെടുത്ത ഒരു ചലച്ചിത്ര ഗാനമായി പരിണമിച്ചതിന്റെ കഥ പറയുന്നു ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. ചിത്രം സ്പിരിറ്റ്. ഗായകൻ ഉണ്ണിമേനോൻ. സംഗീത സംവിധാനം ഷെഹബാസ് അമൻ.
2: സത്യത്തിൽ സ്പിരിറ്റിലെ രഞ്ജിത്തിന്റെ അടുത്ത് സിനിമയുടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അതിൽ മൂന്ന് പാട്ടുകളുടെ ആവശ്യം പറഞ്ഞു. ഒന്ന്, ഒരു കവിയുടെ മരണം, ആ മരണ സമയത്ത് ഉപയോഗിക്കാവുന്ന കുറച്ച് വരികൾ വേണമെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ആ സമയത്താണ് മറ്റേ ഈ മരണമെത്തുന്ന നേരത്തു നിന്നുള്ള എൻ്റെ കവിതയാണത്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല, അത് കവിതയായിട്ട് വരികയും ഭാഷാഭൂഷയിൽ പ്രസിദ്ധീകരിക്കുകയും കുറച്ച് ആളുകളൊക്കെ വായിക്കുകയും ചെയ്ത ഒരു കവിതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കവിത ഉണ്ട്, അതിൽ നിന്ന് ആവശ്യമുള്ള വരികൾ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മുഴുവനായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ കവിത ഇപ്പം ഒരു കവിത എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാട്ട് എന്നുള്ള രീതിയിൽ അത് വളരെ പ്രശസ്തമായി ഒരുപാട് ആൾക്കാർ അത് കേട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് എന്നോട് ആളുകൾ പറയാറുണ്ട്.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

നവരസ കന്നഡ എന്ന രാഗത്തിൽ പാപനാശം ശിവന്റെ ഒരു കൃതിയാണിത്. 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബുജിയുടെ ജന്യമാണ് നവരസ കന്നഡ. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കൈശികനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. വളരെ അപൂർവമായിട്ട് മാത്രം ചലച്ചിത്ര സംഗീതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നവരസ കന്നഡ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: രണ്ടാമത്തെ ചരണമാകുമ്പോഴേക്കും രാഗം വീണ്ടും മാറുന്നു.
1: ഇനിയും കണ്ണിൽ കണിമലരാകും
0: എന്ന് തുടങ്ങുന്ന വരി മുതൽ പല രാഗങ്ങളുടെയും ഒരു മിശ്രണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഷഹാന പോലെ വരുന്നുണ്ട്, ചിലപ്പോൾ ദേശി പോലെ വരുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഗത്തിൻ്റെ അല്ലാത്ത ഒരു ഭാവമാണ് വന്നിട്ടുള്ളത്. എന്നാൽ തില്ലാന പോലെ സ്വരങ്ങളും ജതികളുമൊക്കെയുള്ള അടുത്ത ഭാഗത്ത് വീണ്ടും നവരസ കന്നഡയിലേക്ക് തിരിച്ചു വരുന്നു.

തോറും പകിട്ടേറുന്നു ചില ഗാനങ്ങൾക്ക്. രാജയുടെ സംഗീത ശൈലിയിൽ തനത് തമിഴ് മൊഴി അഴകൊഴുകുന്ന ജയചന്ദ്രനാഥത്തിലെ ഈ ഗാനം പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയല്ലേ? വൈദേഹി കാത്തിരുന്നാൽ എന്ന ചിത്രത്തിലെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ഗാനം. ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ആദ്യം എഴുതി അതിനനുസരിച്ച് ചിത്രത്തിന്റെ കഥ മെനഞ്ഞെടുത്തു എന്നും പറയപ്പെടുന്നു. ചിത്രം വൈദേഹി കാത്തിരുന്നാൽ, ഗായകൻ ജയചന്ദ്രൻ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിൽ നിന്ന് റിലേ ചെയ്യുന്നു.

0: criticized its vision of Rashtrapratham and asserted that it is no longer just a sentiment, but the lifeblood of India leads the pioneer. For the first time in its dealings with the Trump administration, India summoned a top U.S. diplomat in New Delhi following an attack earlier in the day by American forces on a commercial ship off the coast of Oman, cites the Indian Express under the headline, Three Indians Missing After Attack, Delhi Summons U.S. Diplomat. Army Chief General Upendra Dwivedi reviews the operational readiness of troops, reports the Asian Age, announcing the first built-to-suit data center capacity in India for Meta, the Financial Express mentions. Reliance Meta deepened ties with AI data center deal. Pact highlights new infra model for AI build-out. The Times of India in its editorial piece title, Control Shift, AI is not destroying the job market but changing it. There will be jobs aplenty if you update your skills. In white-collar circle, this is the best of times. And finally, human contribution to global warming highest ever in 2025, says an annual study called Indicators of Global Climate Change. The findings are a further reminder to the rapidly rising global temperatures, writes the Indian Express. And with that, it's back to you, Shagun.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to chair 11th Governing Council meeting of Niti Aayog in New Delhi today. Prime Minister says lifting more than 25 crore people out of poverty during past 12 years of NDA government shows that its policies are correct and moving in right direction. Indian Chamber of Commerce plans to channel investments worth 1 lakh crore rupees into West Bengal. IMD forecasts heavy rainfall in places over northeast, sub-Himalayan West Bengal, Odisha, Kerala and Mahi today. US military strikes multiple targets in Iran in latest escalation of tensions in West Asia. And Prime Minister Modi praises performance of Indian sportspersons and urges the nation to set ambitious targets for Olympics. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: നിപുണ ശശിധരന്റെ മ്യൂറൽ ചിത്രപ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ദീർഘനാളത്തെ റെയിൽവേ ഉദ്യോഗം കഴിഞ്ഞാണ് അവർ മ്യൂറൽ ചിത്രരചനയിലേക്ക് കടന്നുവരുന്നത്. 25 ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ അതൊരു സോളോ പ്രദർശനമായി തീർന്നു. റെയിൽസ് ടു റിവൽറി. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് മൊഴിമാറ്റുന്ന വിവർത്തക എന്ന നിലയിലും സക്രിയമായ ഇവരുടെ പുതിയ പുസ്തകം ഉടനെ പ്രകാശിപ്പിക്കാനിരിക്കുകയാണ്. ഒപ്പം സ്വന്തം കവിതാ സമാഹാരവും. വെറ്ററൻസ് ബാഡ്മിന്റൺ മത്സരങ്ങളിൽ പലതവണ ദേശീയതലത്തിൽ കളിച്ചിട്ടുണ്ട് നിപുണ ശശിധരൻ.
5: ഞാൻ നിപുണ ശശിധരൻ. 38 കൊല്ലം പാലക്കാട് റെയിൽവേയിൽ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 2023 ഡിസംബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. എൻ്റെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ടെമ്പിൾ ആർട്ട് മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കണമെന്ന്. പക്ഷേ എൻ്റെ ചിത്രകല പരിചയം ആകെ സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിൽ വരച്ചതും പിന്നെ ബോട്ടണി മെയിനായതുകൊണ്ട് അതിൽ വരച്ച റെക്കോർഡിലുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അനശ്വര ചിത്രകലാ വിദ്യാലയത്തിൽ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. April 24 തുടങ്ങി. 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഷനോദ് സാറിൻ്റെ ഒരു ഗൈഡൻസ് ആണ്, കറക്റ്റായിട്ടുള്ള ഗൈഡൻസും പിന്നെ എനിക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ 25 ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സാറ് ഒരു എക്സിബിഷൻ നടത്താൻ പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തുന്നു. ഇതിനെല്ലാത്തിനും എൻ്റെ അച്ഛനാണ് എൻ്റെ ഇൻസ്പിരേഷൻ, പിന്നെ എൻ്റെ ഫാമിലീൻ്റെ ഫുൾ സപ്പോർട്ട്. താങ്ക് യു.
6: ഞാൻ അഡ്വക്കേറ്റ് ശശിധരൻ, നിപുണ ശശിധരൻ്റെ ഹസ്ബൻഡാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പ്രോത്സാഹനം ഞാൻ കൊടുക്കുന്നുണ്ട്. വൈഫ് ഒരു മൾട്ടി ടാലൻറ്റഡ് ലേഡിയാണ്. ഷട്ടിലിൽ നാഷണൽ വരെ കളിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ സ്വന്തമായി 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം 60 വയസ്സിന് ശേഷമാണ് മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 വർഷം കൊണ്ട് 25 കൂടുതൽ ചിത്രങ്ങൾ പെയിൻറ് ചെയ്യുകയും ഹാർഡ് വർക്കാണ്.

0: അങ്ങനെയാണ് ഒരു എക്സിബിഷൻ നടത്താനായത്.
1: പേര് വർഷ എസ് ധരൻ. ഞാൻ ആർട്ടിസ്റ്റ് നിപ്ന ശശിധരന്റെ രണ്ടാമത്തെ മകളാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കറന്റ്ലി അമ്മയുടെ മ്യൂറൽ പെയിന്റിംഗ് എക്സിബിഷന് വേണ്ടിയിട്ട് ഇവിടെ ലളിതകല അക്കാഡമിയിൽ വന്നതാണ്. പണ്ട് തൊട്ടേ അമ്മ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെയായിട്ടും അമ്മ രണ്ട് പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവൽ ബാഡ്മിന്റൺ പ്ലെയറായിട്ട് നാടിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോഷേ, ഗാർഡനിങ്, അങ്ങനെ കുറേ ഹോബീസും അമ്മയ്ക്കുണ്ട്. എൻ്റെ പല ഹോബീസും ഞാൻ അമ്മയെ കണ്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം, ഒരു ഹോബി എടുക്കുമ്പോൾ നമ്മളത് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാറില്ല. പക്ഷെ അമ്മ എന്ത് കാര്യം എടുത്താലും അതതിൻ്റെ അറ്റം വരെ ഫുൾഫിൽ ചെയ്തിട്ടേ അമ്മ ലൈക്ക് ആ ഒരു കംപ്ലീഷൻ അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. ആൻഡ് മ്യൂറൽ പെയിന്റിങ് പഠിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ്മെന്റ് ആയിട്ട് അത് തീരുന്നു. പക്ഷെ അത് ഇന്ന് ഇത്രയും ഒരു 25 പെയിന്റിങ് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ വരെ എത്തി നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഏതൊരാൾക്കും ടാലന്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഞാനിവിടെ ആഘോഷിക്കാൻ വന്നത് എൻ്റെ അമ്മയുടെ പെയിന്റിങ് മാത്രമല്ല, ഒരാൾക്കുണ്ടാവുന്ന കൗതുകം, ഡിസിപ്ലിൻ, ലൈഫ് ലോങ് ആയിട്ടുള്ള ലേണിംഗ്, പിന്നെ ഏത് പ്രായത്തിലും പുതിയൊരു കാര്യം തുടങ്ങാനുള്ള ആ ഒരു ധൈര്യം, ഇതിനെയൊക്കെ കൂടിയാണ് ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. താങ്ക് യു.
0: എൻ്റെ പേര് ഷണോദ് കുമാർ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ 25 കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രം വരയിലും കയ്യക്ഷരത്തിലും മ്യൂറൽ പെയിൻറ്റിങ്ങിലും പരിശീലനം നൽകുന്ന ആളാണ്. അനശ്വര ചിത്രകലാ വിദ്യാലയം എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ കോഴിക്കോട് 13 സെൻറ്ററിൽ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ച് കാലം മുന്നേ ഈ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടി പല ആൾക്കാർക്കും താല്പര്യങ്ങളാണ്. പക്ഷേ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ ഗുരുവായൂരാണെന്നുണ്ടെങ്കിൽ 5 ഡിപ്ലോമ കോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമ എടുത്ത ആൾക്കാർ എല്ലാവരും ചെയ്യുന്നത് ഈ ട്രേസിങ് മെത്തേഡാണ്. ഒരു 90% ആൾക്കാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു മറ്റൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ഡിസൈനിലൂടെ 3 ട്രെയിനിങ്, അതായത് ശരിക്കും അത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം അവർക്ക് അവരുടെ കൈവഴക്കം വന്നതിന് ശേഷം മാത്രം മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് ഡ്രോയിങ് കൊണ്ടുവരും, മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു. 40 കഴിഞ്ഞ ആൾക്കാർക്ക് 3 സൗജന്യ ക്ലാസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് കൊണ്ട്. കാരണം അത് മറ്റുള്ള എല്ലാവർക്കും താല്പര്യം വരിക എന്നുള്ളതാണ്. പല സ്ഥലത്തും കാണുന്നത് വലിയ എമൗണ്ടിൻ്റെ പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ അവർക്ക് അത് പരിപൂർണമായി സക്സസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റിങ് കാര്യങ്ങൾ വാങ്ങിക്കുള്ളൂ. എന്നിട്ടാണ് ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ നിപുണ എന്ന് പറഞ്ഞ മാഡത്തിന് 2 മുന്നേ റെയിൽവേ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അടുത്ത് ക്ലാസ് വന്നപ്പം കണ്ടു വെച്ചാൽ ട്രേസിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ്. പിന്നെ എൻ്റെ ഒരു സ്റ്റൈല് ഗ്രിഡ് മെത്തേഡ്, അതവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്ത് ഇന്നിപ്പോൾ 2 കൊണ്ട് 25 ചിത്രം വരച്ചിട്ടാണ് ഈ ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.
2: ഞാൻ അഭിലാഷ് തിരുവോത്താണ്. ആർട്ടിസ്റ്റ് നിപുണ ശശിധരന്റെ ചിത്രപ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. മ്യൂറൽ റിനൈസൻസ് ഫ്രം റെയിൽസ് ടു റിവൽറി എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായ 25 മ്യൂറൽ ആർട്ടുകളുടെ ചിത്രപ്രദർശനമാണ് ഇവിടെ നടന്നത്. ആർട്ടിസ്റ്റ് നിപുണയുടെ ആദ്യത്തെ എക്സിബിഷനും ആദ്യത്തെ സോളോ എക്സിബിഷൻ ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അവർ എത്രയോ ദീർഘകാലത്തെ സർവീസിന് ശേഷം, 10-38 റെയിൽവേ സർവീസിന് ശേഷം അവർ മ്യൂറൽ ചിത്രകലയിലേക്ക് തിരികുകയും അതിൻ്റെ ഒരു മനോഹരമായ ഒരു കളക്ഷൻ ഉണ്ടാക്കി അവർ എക്സിബിഷൻ വെച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഒരു എക്സിബിഷൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഫാമിലി റിലേഷൻ്റെ ഒരു ഫ്ലറിഷ്നെസ്സും കൂടി എനിക്കവിടെ കാണാൻ തുടങ്ങി. അവരുടെ സഹോദരന്മാരെല്ലാം ചേർന്നുകൊണ്ട് നിപുണയെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ ചിത്രകലാ ജീവിതത്തിന് അവർ കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായ സന്തോഷമായി. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഉള്ളിൽ പെട്ടുപോകുന്ന നേരം അവരവരുടെ ഇഷ്ടങ്ങളെ അടക്കി പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുക. എന്നാൽ നിപുണ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം അവരുടെ എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളെയും എടുത്തുകൊണ്ട് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കി. അത്രയേറെ ക്ഷമയും അത്രയേറെ സമയവും ഡെഡിക്കേഷനൊക്കെ വേണ്ട ഈ ഒരു ചുമർചിത്ര രീതിക്ക് ഒരു പുതിയൊരു കോൺട്രിബ്യൂഷൻ കൂടി അവർ കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ചിത്രകലാ പരിസരം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-15 ഇടയ്ക്ക് ഒരുപാട് ചിത്രകാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപക്ഷെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഇനി വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടും ഈ നിപുണയുടെ പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു 4-5 കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എക്സിബിഷൻ എല്ലാവരും കാണുമെന്നു. ഇത്തരത്തിൽ ജീവിതത്തെ, ചിത്രകലയെ ഒക്കെ സ്നേഹിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടി പറയുകയാണ്.
3: ഈ മാസം 14 വരെ നീണ്ടു നിൽക്കുന്ന മ്യൂറൽ ചിത്ര പ്രദർശനത്തെ കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അഖിൽ കെ വിദ്യ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആകാശവാണി കോഴിക്കോട്, ലളിതഗാനങ്ങൾ. ആദ്യം എ കെ അനിൽകുമാർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കെ വി അബൂട്ടി.

0: 25-നും റിയൽ FM-ൽ 9:40-നും.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: സുവർണ മലരുകൾ.
1: ഈ പരിപാടിയിലെ ആദ്യഗാനം ആമർഷം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ജയചന്ദ്രനും മാധുരിയും, രാമകൃഷ്ണൻ നായരുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

അടുത്ത ഗാനം പാടിയത് മോഹനും പി സുശീലയും. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്നതാണ് ചിത്രം ഇവിടെ തുടങ്ങുന്നു.

കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജോൺസൺ.

ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫിലെ കച്ചേരി എഴുതിയതാണ് അടുത്ത ഗാനം. സംഗീതം പകർന്നത് ജി ദേവരാജൻ, പാടിയത് യേശുദാസും മാധുരിയും.

0: പവിഴമലയിൽ പട്ടുടുത്ത
1: ഇതുവരെ കേട്ടത്
2: സുവർണമലരുകൾ.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ. വിനായക് ശശികുമാറിൻ്റെ രചന, വിഷ്ണു വിജയുടെ സംഗീതം.

ഹാപ്പി സർദാർ ഈ ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയത്. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് സംഗീതം പകർന്നത് ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. ഷിഗല്ല രോഗം ജാഗ്രതയോടെ. സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്നതാണ് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും യോഗങ്ങൾ സംഘടിപ്പിച്ച് അതിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യമേഖലയുടെ സമഗ്രമായ വികസന പദ്ധതി തയ്യാറാക്കുകയാണ് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി ലക്ഷ്യം വയ്ക്കുന്നത്. കായകൽപ്പം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു.
2: സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒരു പുതിയ പദ്ധതിയാണ് കായകൽപ്പം. അതായത് ആരോഗ്യവകുപ്പിനെ ചെറുപ്പമാക്കുക, അതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. നിങ്ങൾക്കറിയാം, എന്നും വിവാദം നിറഞ്ഞൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. കാരണം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു വകുപ്പിനെ സംബന്ധിച്ച് പലപ്പോഴും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം പൂമാലയും, എന്നാൽ മഹാഭൂരിപക്ഷ സന്ദർഭത്തിൽ കല്ലേറും കിട്ടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ അദാലത്തിന് കൊടുത്ത പേരാണ് കായകൽപ്പം. ജനപ്രതിനിധികൾക്കും സാധാരണക്കാർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ പരിപാടിയെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണി തീരാത്തതും പ്രവർത്തന സജ്ജമല്ലാത്തതും അതുപോലെ തന്നെ അപകട സാധ്യതയുമുള്ള കെട്ടിടങ്ങൾ, അതിന്റെ ഒരു ഏകദേശ കണക്ക് ജില്ലയിലെടുക്കുക. ചിലത് പണി തുടങ്ങി പകുതി ഒഴുക്കെത്തി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്, അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ട്. ചിലത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരുടെ അഭാവത്തിൽ കെട്ടിടമുണ്ട്, ചികിത്സയില്ല എന്നുള്ള അതിന്റെ ഒരു ഏകദേശ കണക്കുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ ഉപകരണങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അത് പരിശോധിക്കുക. തകരാറിലായ ഉപകരണങ്ങൾ നന്നാക്കുക, പുതിയ ഉപകരണങ്ങൾ വാങ്ങുക, സോളാർ പാനലുകൾ, ജനറേറ്ററുകൾ എന്നിവ സ്ഥാപിക്കുക, പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്. അതുപോലെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒഴിവ് നികത്തുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനം. നമ്മുടെ ജില്ലയുടെ ആരോഗ്യ രംഗത്തിന്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കുക, അതാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഇവിടെ സൂചിപ്പിക്കാതിരിക്കുക എന്ന് ഓർത്തില്ല. നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരു മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് ഇത് സംബന്ധിച്ച ഫണ്ടുകളാണ്, ആശുപത്രിയുടെ കെട്ടിടങ്ങൾ.

0: ഫിറ്റ്നസ് അല്ലാത്ത കെട്ടിടങ്ങൾ നമുക്ക് ഫിറ്റാക്കിയെടുക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ക്രിയേഷൻ കൊണ്ടുവരുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവുകളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കഴിയുന്നതും സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം ഒഴിവാക്കുക.
1: കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയന്ത് അധ്യക്ഷനായിരുന്നു.
2: നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് നമ്മൾ ഏത് പാരാമീറ്റർ എടുത്തു നോക്കിയാലും ഈ രാജ്യത്തുള്ള ഏത് സംസ്ഥാനങ്ങളെക്കാളും എത്രയോ മുന്നിലായിരുന്നു നമ്മളെങ്കിൽ, പക്ഷേ ഇടക്കാലത്ത് എവിടെയോ നമ്മുടെ കാലിടറിപ്പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആരുടെയും കുറ്റം കൊണ്ടാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. നേട്ടങ്ങൾ ആരുടേതുമല്ല, എല്ലാവരുടേതും എന്നതുപോലെ കോട്ടങ്ങൾ ഒരു പരിധിവരെ എല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പാസ്സാവുന്ന ആദ്യ റാങ്ക് ഒരു സംശയമില്ലാതെ ഓപ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത് തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന രോഗികളുടെ ബാഹുല്യം കൊണ്ടാണ്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായി ഓരോ അസുഖങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുവാനുള്ള സാഹചര്യം, കാരണം കാസർഗോഡ് മുതൽ ഏതാണ്ട് പാലക്കാട് ജില്ല വരെയും കേരളത്തിന്റെ അതിർത്തി ജില്ലകളായിട്ടുള്ള ഗുഡലൂരിൽ നിന്നും ഗുണ്ടൽപേട്ടിൽ നിന്നും കുടകിൽ നിന്ന് പോലും നിത്യേന രോഗികൾ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഒരു ഉൾക്കൊള്ളാനാവാത്ത വിധം മെഡിക്കൽ കോളേജിന് പരാധീനതകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും അതിന്റെ പെരിഫറൽ ഹോസ്പിറ്റലുകൾ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: വടകര MP ഷാഫി പറമ്പിൽ.
3: നമ്മളിപ്പം സാമ്പത്തിക രംഗത്ത് ഒരു ധവളപത്രം നമ്മൾ പുറത്തിറക്കുകയുണ്ടായി. ഒരു വൈറ്റ് പേപ്പർ സാമ്പത്തിക രംഗത്ത് പുറത്തിറക്കിയത് നിലവിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ പൊതുജനങ്ങൾക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് ഒതുങ്ങിയ ഒരു കാര്യമാണ്. ലൈക്ക് വൈസ് ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പിൽ വെക്കാനുള്ളത്, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഓഡിറ്റിംഗ് സ്റ്റാഫ് പാറ്റേണിന്റെ കാര്യത്തിലാണെങ്കിലും മെഷീനറിയുടെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ എല്ലാത്തിന്റെയും കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തി ഒരു റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പാകെ വെക്കാനും അത് വകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങളുടെയും മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളുടെയും ഒരു ബേസ് ഡോക്യുമെന്റ് ആക്കി മാറ്റാനും അങ്ങയുടെ ഭാഗത്ത് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം എന്നുള്ളത് ഈ മേഖലക്കും ജനങ്ങൾക്കും വേണ്ടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൊതുകാര്യം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന് വേണ്ടിയും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇനി വെർച്വൽ ഓട്ടോപ്സിയുടെ എല്ലാ സാധ്യതകളും തേടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ വെക്കാനുള്ളത്. ഇപ്പൊ അത് ഡൽഹിയിലെ എയിംസിൽ, അതുപോലെ തന്നെ ഋഷികേശ് എയിംസിൽ, ഷില്ലോങ്ങില്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇംഫാലിൽ തുടങ്ങി പല സ്ഥലങ്ങളിലും അത് നടപ്പിലായിട്ടുണ്ട്. വെർച്വൽ ഓട്ടോപ്സിയുടെ സാധ്യതകൾ കേരളത്തിൽ പരീക്ഷിക്കുന്നതിന്റെ തുടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അവര് സർക്കാരിന് മുമ്പിൽ വെച്ച റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4.5 കോടി രൂപയാണ് അതിന് മൊത്തം ചെലവ് വരും. ഇവിടെ 13 MLA മാരുണ്ട്, 2 MP മാരുണ്ട്, ബാക്കി ആർക്കൊക്കെയാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങൾ എല്ലാവരും ചെറിയ തുകകൾ വെച്ച് 10-20 ലക്ഷമായി MLA ഫണ്ടിൽ നിന്ന് MP ഫണ്ടിൽ നിന്ന് നീക്കിവെക്കാൻ തയ്യാറാണ്.
1: എലത്തൂർ MLA വിദ്യ ബാലകൃഷ്ണൻ.
4: ആരോഗ്യ മേഖലയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാമുമായി കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കടന്നു വന്നിട്ടുള്ളത്. ഈ ഷിഗല്ല രോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ മരണം സംഭവിച്ചത് എലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് എന്നുള്ള ഒരു വേദന ഈ ഒരു അവസരത്തിൽ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് സംവിധാനത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്റ്റാഫ് പാറ്റേൺ ആണ്, സ്റ്റാഫിന്റെ അഭാവമാണ്. മെഡിക്കൽ കോളേജിനെയൊക്കെ റഫറൻസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ മാറ്റം ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ സൗകര്യത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് താഴെത്തട്ടിലുള്ള ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്.
1: മഴക്കാലം വന്നു, ഒപ്പം രോഗങ്ങളും. മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയും ധാരാളം രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നു. ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ടും വയനാട്ടിലും ഷിഗല്ല എന്ന രോഗത്താൽ ഒട്ടേറെ കുടുംബങ്ങളാണ് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിലെ കുടലിനെ ബാധിക്കുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് ഷിഗല്ല അഥവാ ഷിഗല്ലോസിസ്. ഷിഗല്ല എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഈ രോഗം പരത്തുന്നത്. അതിശക്തമായ വയറിളക്കം, പനി, വയറുവേദന എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഷിഗല്ല രോഗം തടയാനും രോഗവ്യാപനം ചെറുക്കാനും എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച്

0: കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് VP.
1: ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലം കുടലിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ഷിഗല്ലോസിസ്. ഇത് പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. രോഗാണു ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം, വയറുവേദന, പനി, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എല്ലാ പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പ് പ്രതിരോധ മാർഗങ്ങളും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പ്രദേശങ്ങളിലെ കച്ചവട ഭക്ഷണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് അടിയന്തര പരിശോധന നടത്തി കഴുകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. രോഗം പകരുന്നത് പ്രധാനമായും രോഗാണുക്കളാൽ മലിനമാക്കപ്പെട്ട കുടിവെള്ളവും ആഹാരവും ഉപയോഗിക്കുന്നതിനാലാണ്. കേടായതോ പഴകിയതോ ആയ ഭക്ഷണങ്ങൾ രോഗബാധ

0: പ്രതിരോധ മാർഗങ്ങളും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പ്രദേശങ്ങളിലെ കച്ചവട ഭക്ഷണ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം അടിയന്തര പരിശോധന നടത്തി കഴുകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. രോഗം പകരുന്നത് പ്രധാനമായും രോഗാണുക്കളാൽ മലിനമാക്കപ്പെട്ട കുടിവെള്ളവും ആഹാരവും ഉപയോഗിക്കുന്നതിനാലാണ്. കേടായതോ പഴകിയതോ ആയ ഭക്ഷണങ്ങൾ രോഗബാധിതരുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം എന്നിവയും രോഗത്തിന് കാരണമാകുന്നു. രോഗത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ: എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുമ്പും ബാത്റൂം ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും കർശനമായി പാലിക്കുക. സാധാരണയായി രോഗലക്ഷണങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ മാറുമെങ്കിലും ചെറിയ കുട്ടികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളവും ORS ലായനിയും കുടിക്കേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യസഹായം തേടണം. വയറിളക്ക രോഗങ്ങളുടെ പ്രധാന പ്രശ്നം നിർജ്ജലീകരണമാണ്. ഇത് തടയാനായിട്ട് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളമോ ORS ലായനിയോ കുടിക്കേണ്ടതുണ്ട്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. അർത്ഥം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസമുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറിയൽ ഡിസീസസും, രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും പറ്റും.
1: സർ, അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറി എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗെല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്,

0: ബേലോബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനില്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. ഇപ്പൊ മലത്തിൽ രക്തം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസാണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
0: ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മൂന്ന് തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കമുണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ORS കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ് നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ ആ നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിൻ്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോഴേ ഇതിൻ്റെയും മുകളിലാണ്, അതായത് അവശതയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീലക്കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാം അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടി വരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിൻ്റെയും ലവണങ്ങളുടെ നഷ്ടത്തിൻ്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനം ഭക്ഷണം

0: കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പം അര ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിന്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞിവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല. നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കൂല. പക്ഷേ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കൊടുപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ORS നമ്മൾ കുറയിച്ച കുറയിച്ച എങ്കിലും കൊടുത്തിരിക്കണം. ORS കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ച് കലക്കുകയും അത് 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ 1-2 സ്പൂൺ കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമെ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസ് ആണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 മില്ലിഗ്രാം എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും, സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 മില്ലിഗ്രാം പെർ ഡേ, ദിവസം 20 മില്ലിഗ്രാം വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗ് ആണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 സിങ്ക്. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലായനിയോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിൻ്റെ ഹൈജീനെ പറ്റിയാണ്, അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരില്ല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?

0: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിൻ്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
1: മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് ശൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ പറഞ്ഞു. നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങളും മറ്റ് പങ്കാളികളും വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സൽമീർ ജില്ലയിലെ രാംഘടിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തലാവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 14-ാമത് കുൽത്താരന്ത ടോക്സിൽ പങ്കെടുക്കാനായി ഇന്ന് ഫിൻലൻഡിലെത്തും. കുൽത്താരന്ത വേനൽക്കാല വസതിയിൽ ഫിൻലൻഡ് പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ഉന്നതതല വിദേശ സുരക്ഷാ നയ ഫോറമാണ് കുൽത്താരന്ത ടോക്സ്. ഇന്നലെ ബൾഗേറിയൻ പ്രധാനമന്ത്രി റുമൻ റാദേവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റെ ബിലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേക്സൺ മീക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി, 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണം

0: തുടരുകയാണ്. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. കോഴിക്കോട്ടെ നിപ്പ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേം ഒരു
0: നിപ്പ രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകിയ മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗ നിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേ വാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഉന്നതതല യോഗം ചേർന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കാനും യോഗത്തിൽ അനുമതിയായി. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികകൾ വർദ്ധിപ്പിക്കാനും റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് തസ്തിക സൃഷ്ടിക്കാനും തീരുമാനിച്ചു. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക പുതുതായി അനുവദിക്കും. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം പുതുതായി ആരംഭിക്കാനും തീരുമാനമായി. ആശുപത്രിയിലെ പഴയ കാഷ്വാലിറ്റിയിലെ ചോർച്ച പരിഹരിക്കാനും വർഷങ്ങളായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അടിയന്തരമായി കാണാനും മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരം ഉയർത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബുധനാഴ്ച ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിനു ശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനം, ഉപകരണങ്ങൾ, ഓരോ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വിന്യാസം തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി വിലയിരുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കാൻ ബീച്ച് ആശുപത്രിയെ ശക്തിപ്പെടുത്തുന്നതിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര കളി ദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളികൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കളി സംരക്ഷിക്കുക, ബാല്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കളി ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. കാൽപന്ത് കളിയുടെ ലോക മാമാങ്കമായ 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂയിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപകരായ ZTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. സെമിഫൈനലുകൾ, തേർഡ് പ്ലേസ് പ്ലേ ഓഫ്, ഫൈനൽ മത്സരങ്ങൾ എന്നിവ ബിഗ് LED സ്ക്രീനുകളിൽ

0: സമയം കാണിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും ഈഗിൾസ് എഫ് സി കേരള ഔദ്യോഗിക ഫാൻ പാർക്കുകൾ ഒരുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരം നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ടൌൺഹാളിൽ നടത്തിയ ശില്പശാല കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ വിനിമോൾ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കോൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും രാവിലെ 11 പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ നടത്തും. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:16. 438.6 മീറ്ററിൽ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. കോഴിക്കോട് നിലയത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ NDA ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി, നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ആവശ്യപ്പെട്ടു. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തു പോകേണ്ടതാണ്. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട്ട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലെ സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജ സിനിമാ ലോകത്തെ ഒരു മികച്ച പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജയ്പൂരിൽ ജയ്സാൽമിർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ജയ്പൂർ MP മഞ്ജു ശർമ്മ, പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ച് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 22, 25, 27, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീത നൃത്ത നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റെബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ വിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേലി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരവൂരും പാൽത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ ഷിഗല്ല ഉൾപ്പെടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DEO അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലും 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്തേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂവിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപരായ CTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോ കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ക്വാഡിലും 16 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ KK മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചന്ദ്രിക ദിനപത്രം റെസിഡന്റ് എഡിറ്റർ, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൗരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2nd ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും

0: മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനം

0: ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Our discussions today have three dimensions. First, the bilateral cooperation between India and the United States. Second, the partnership between India and the European Union. And third, what our two countries can do together in the world.
0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൗണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. അതിർത്തി മേഖലകളിൽ ആശയവിനിമയ സൗകര്യങ്ങൾ ശക്തമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജയ്സൽമീറിലെ രാംഘഡിൽ പുതുതായി സ്ഥാപിച്ച 20 kW FM ട്രാൻസ്മിറ്റർ ആകാശവാണി ഭവനിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് മന്ത്രി മോൺസ് ജോസഫിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മന്ത്രിമാരായ സി പി ജോൺ, കെ മുരളീധരൻ, മേയർ വി വി രാജേഷ്, കളക്ടർ അനുകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 214 കേസുകൾ, 10 kg കഞ്ചാവും 50 g രാസലഹരിയും പിടിച്ചെടുത്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ കെ കെ മുഹമ്മദ് അന്തരിച്ചു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ. സ്വർണവില കുറഞ്ഞു. പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയായി. 13,350 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ കൊട്ടിയൂരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാൻ മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. അമ്പായത്തോട് ഭാഗത്താണ് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം ഗാനോത്സവം പരിപാടി ആരംഭിക്കുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ്. ആദ്യ ഗാനം ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ആൽബർട്ട് വിജയൻ.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഹായ് മെസ്സേജിന് പകരം വാട്സാപ്പിലേക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, ഞങ്ങൾ കേൾപ്പിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത ഗാനം ബേപ്പൂരിൽ നിന്ന് നിഷ ആവശ്യപ്പെട്ടത്, മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗാനോത്സവത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരിയും ഔസേപ്പച്ചനും ഒരുക്കി. ലേലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടുകൾക്കും ഈ ഗാനം ആവശ്യപ്പെട്ടത് കണ്ണഞ്ചേരിയിൽ നിന്ന് ജലീൽ.

0: 93.6 റിയൽ എഫ്എം.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
2: ഗാനോത്സവത്തിൽ ഇനി മുക്കം വലിയ പറമ്പിൽ നിന്ന് ആണ്ടിക്കുട്ടി ആവശ്യപ്പെട്ട ഗാനമാണ് പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

മുജുകുന്നിൽ നിന്ന് രാമകൃഷ്ണൻ നമ്പീശൻ ആവശ്യപ്പെട്ട ഗാനം തേനും വയമ്പും എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ഗിരീഷ് പുത്തഞ്ചേരിയും ബേണിഗ്നേഷ്യസും ഒരുക്കി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. മാംഗല്യസൂത്രം എന്ന ചിത്രത്തിൽ നിന്നാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുജുകുന്നിൽ നിന്ന് നജ്മ ടി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇപ്പോൾ സമയം 1:33:27. ഗാനോത്സവത്തിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കുന്നതിനായി ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ 9400224440. അടുത്ത ഗാനം പാലത്ത് നിന്ന് സുജാത കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി ആടുപുലിയാട്ടം എന്ന ചിത്രത്തിൽ നിന്ന്, കൈതപ്രവും രതീഷ് വേഗയും ഒരുക്കിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പുന്നശ്ശേരി ആറോളിപ്പൊയിലിൽ നിന്ന് ആദിത്യനും സബിതയും.

ഓയൻവീട് വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. പ്രേം പൂജാരി എന്ന ചിത്രത്തിൽ നിന്ന് ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് മലപ്പുറം അയനിക്കോട് നിന്ന് സുലൈ.

പെരളശ്ശേരിയിൽ നിന്ന് റിത്വ നൈർ ആവശ്യപ്പെട്ട ഗാനം ഒന്നാമൻ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് എസ് പി വെങ്കിടേഷ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മനോജ് പൊൻപുറ, ബിന്ദു ഇവർക്കായി അഹം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 കേൾക്കാം.
1: ഗാനോത്സവം
0: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: 160 വർഷം മുമ്പ് തന്നെ ഈ തലതിരിഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ കഥാപാത്രങ്ങൾ. വിലക്ഷണങ്ങളുടെ വിത്തുകൾ അന്നേ തിരിച്ചറിഞ്ഞെഴുതിയ കഥ. പഴയ റഷ്യയിലെ സാമൂഹ്യ വേർതിരിവുകളിൽ മനമെടുത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് പ്രതികരിക്കുന്നത് ഒരു പണക്കാരിയുടെ കഥ കഴിച്ചുകൊണ്ടാണ്. താൻ ചിന്തിയ ചോര തന്നെ അയാളെ പിന്തുടർന്ന് പിടിച്ചുലയ്ക്കുന്നതും അതിനിടയിലെ അരികുകാഴ്ചകളുമാണ് കുറ്റവും ശിക്ഷയും എന്ന നാടകത്തിൽ ഇതുവരെ കണ്ടത്. ആന്റി ഹീറോ നിക്കോവിന്റെ പെങ്ങളെ കെട്ടാനുറച്ച ലുബ്ധനും കപടനാട്ടുകാരനുമായ ലൂഷിനെ പെൺകുട്ടി ആട്ടി പുറത്താക്കുന്നു. ലൂഷൻ താമസിക്കുന്നത് ആൻഡ്രി എന്ന പുരോഗമനം പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെയാണ്. നിക്കോവിനോട് അടുപ്പമുള്ള മർമലഡോവിൻ്റെ മകൾ സോണിയ ആൻഡ്രിയുടെയും ലൂഷിൻ്റെയും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തു തന്നെയുള്ള സോണിയയുടെ വീട്ടിൽ അച്ഛൻ്റെ മരിച്ചടക്കിനോടനുബന്ധിച്ചുള്ള വിരുന്നു നടക്കുകയാണ്. കുതന്ത്രങ്ങൾ മെനയുന്ന ലൂഷിൻ പുരോഗമനക്കാരൻ ആൻഡ്രിയുമായി സംഭാഷണത്തിൽ.
1: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
2: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
1: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
2: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
1: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
2: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
1: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.
2: ഓ, എനിക്ക് നിങ്ങളെ പോലെ ഹൃദയവിശാലത ഇല്ല. നിങ്ങൾ ആശയങ്ങളുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്.
1: ഇപ്പോഴും സോണിയയ്ക്ക് ആത്മവിശ്വാസം പോരാ. ചില കാര്യത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ ചുംബിക്കുന്നത് സ്ത്രീക്ക് അപമാനകരമാണ്.
2: അതെങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ആചാരമല്ലേ?
1: പക്ഷേ അത് അസമത്വത്തിന്റെ ചിഹ്നമാണ്. അതിനെക്കുറിച്ച് നീണ്ട ഒരു ചർച്ച നടത്തി വിശദീകരിച്ചു കൊടുത്തു. ഫ്രാൻസിലെ ഒരു തൊഴിലാളി സംഘടനയെപ്പറ്റിയും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും
2: നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. ആ സോണിയെ കുറച്ച് നേരത്തേക്ക് മതി.
1: എന്തിന്?
2: എനിക്ക് അവളെ ഒന്ന് കാണണം. ഇന്നോ നാളെയോ ഞാൻ ഇവിടം വിട്ടു പോകും. അതിനു മുൻപേ അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൻഡ്രി, നിങ്ങളും ഇവിടെ ഉണ്ടാവണം. ദേ, നിശ്ചയമായി നിങ്ങൾ ഉണ്ടാവണം.
1: എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി.
2: ആ, മേശപ്പുറത്ത് ചിതറിക്കിടക്കുകയാണ് നോട്ടുകൾ, എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകൾ. ഇന്ന് എനിക്ക് ആകെ തിരക്കായിരുന്നു. ഓരോരോ നൂലാമാലകൾ, പ്രശ്നങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ. ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വീട് വാടകയ്ക്കെടുത്തത്. അത് മോടി പിടിപ്പിക്കാൻ എത്ര പണം ചെലവാക്കി. വാടകക്കരാർ ഒപ്പുവെച്ചത് ഈയിടെ. അഡ്വാൻസ് തുക മുഴുവനും നഷ്ടപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് നൽകിയ തുകയും മടക്കിക്കിട്ടില്ല. ആ, കൊള്ളാം. വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹിതനാകണോ? എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു.

0: ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? എങ്കിലും ഡോണിയ, ഓ, അവൾ എന്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കുന്നു.
1: സോണിയെ കൂട്ടിക്കൊണ്ടു വന്നു.
2: എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
0: ആ സോണിയ, ഇരിക്കൂ, ആ മേശയ്ക്കരികിലേക്ക് ഇരിക്കൂ. റസ്കോൾനിക്കോ അവിടെ ഉണ്ടോ?
2: നിക്കോവോ? ഉണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടല്ലോ.
0: ആദ്യമായി സോണിയ, നിന്റെ അമ്മയോട് എന്റെ ക്ഷമാപണം അറിയിക്കുക. അമ്മ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. കാതറീന് നിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ?
2: വളരെ ശരിയാണ്. അവർക്ക് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്.
0: ഓ, അപ്പോൾ എന്റെ ക്ഷമാപണം നീ അറിയിക്കുമല്ലോ. നിന്റെ അമ്മയുടെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ല.
2: ശരി, ഞാൻ ആ വിവരം അമ്മയോട് പറയാം. ഇത് പറയാനാണോ വിളിപ്പിച്ചത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ വിരുന്ന് തുടങ്ങി.
0: നിക്കൂ, നിക്കൂ, പോകാൻ വരട്ടെ.
2: ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം നടക്കുമോ?
0: ഇല്ല, അച്ഛൻ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, മരണസമയത്ത് സർവീസിലുമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല. പിന്നെ ദുരിതാശ്വാസം കിട്ടാനുള്ള വകുപ്പുമില്ല.
2: അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഓ, ഞാനൊരു ചെറിയ തുക നിനക്ക് തരട്ടെ. ദാ 10 രൂബിൾ. മടിക്കാതെ വാങ്ങിക്കോളൂ. ഞാൻ ആ വാതിലിന് പുറത്തുവരെ വരാം.
1: എന്താ അവര് തമ്മിലൊരു സ്വകാര്യം? എന്താ അവൾ അറിയാതെ അവളുടെ ഉടുപ്പിൽ തിരികിയത്?
0: എനിക്ക് ആശ്വാസമായി. ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇപ്പോ അത് മാറി.
1: ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു.
0: എന്തിണ്ടെന്നാ, കാണരുതാത്തൊന്നും കണ്ടില്ലല്ലോ.
1: അല്ല, നിങ്ങളെന്താ ഈ നോട്ടുകളെല്ലാം മേശപ്പുറത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നേ? അവൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നതും കണ്ടു. എന്റേതാണെന്ന് വിചാരിച്ചു കാണും.
0: അങ്ങനെ വിചാരിക്കട്ടെ, എന്റെ നഷ്ടം വളരെ വലുതാണ്.
1: ലൂഷൻ, നിങ്ങളെന്താ നിയമസാധ്യതയുള്ള വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളെന്തിനാ നിയമസാധ്യതയിൽ കടിച്ചു തൂങ്ങുന്നേ?
0: എനിക്ക് നിയമപരമായ വിവാഹം വേണം. സ്വതന്ത്ര വിവാഹം മൂലം വിഡ്ഢിയാക്കപ്പെട്ട് വല്ലവന്റെയും കുട്ടികളെ പോറ്റേണ്ട ഗതികേട് വന്നെങ്കിലോ? എനിക്കൊരിക്കലും വഞ്ചിതനായ ഭർത്താവാകാൻ സാധ്യമല്ല.
1: കുട്ടികൾ? നിങ്ങൾ കുട്ടികളെ കുറിച്ചല്ലേ സൂചിപ്പിച്ചത്?
0: അതെ, കുട്ടികൾ ഒരു സാമൂഹിക പ്രശ്നമാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് കുടുംബജീവിതത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് കുട്ടികളെ പറ്റി പിന്നെ സംസാരിക്കാം. വഞ്ചിതനാകുന്ന ഭർത്താവിനെ പറ്റി സംസാരിക്കാം, ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം.
1: അതെ, സ്വതന്ത്ര വിവാഹത്തിൽ ഒരു വഞ്ചനയോ ഇല്ല. നിയമപരമായ വിവാഹത്തിന്റെ പ്രകൃതിദത്തമായ പ്രത്യാഘാതം മാത്രമാ അത്. അത് തിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധം.
0: സ്നേഹത്തോടൊപ്പം ബഹുമാനവും വേണം ദാമ്പത്യത്തിൽ.
1: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബഹുമാനത്തെയാണ്. ഇതല്ലേ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, സോണിയ, നിതുന നെവിൽ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 9 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം 2026 ഫിഫ ലോകകപ്പ് പ്രത്യേക പരിപാടി കാൽപന്തോളം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം മെക്സിക്കോ സിറ്റിയിൽ ആദ്യ വിസിലുയരുന്നതോടെ കാൽപന്തുകളിയുടെ ഓളങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഓരോ കളിയുടെയും വിശദമായ അവലോകനം കാൽപന്തോളം എന്ന ഈ പരിപാടിയിൽ കേൾക്കാം. ഇന്ന് തുടങ്ങാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആവേശം നമ്മോട് പങ്കിടുന്നത് സ്പോർട്സ് കമന്റേറ്റർ വി എ ജോസ്.
1: 23-ാമത് ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് തിരശീല ഉയരുകയാണ്. 11-ന് ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തോടെ ഈ ഫുട്ബോൾ മഹോത്സവം സമാരംഭിക്കുന്നു. 44-കാരനായ ബ്രസീലുകാരൻ ബിൽട്ടൻ സാംബയോയുടെ വിസിലോടെ ഈ മേളയുടെ ട്രിയോണ്ട ബോൾ ഉരുളും. അദ്ദേഹത്തെ സഹായിക്കുന്ന അസിസ്റ്റന്റ് റഫറിമാരും ബ്രസീലുകാർ തന്നെ, ബ്രൂണോ പെരസും ബ്രൂണോ ബുഷീലിയയും. 1904 ആരംഭിച്ച ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്, അവരുടെ സ്വപ്നമായിരുന്നു ലോകരാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ലോക ഫുട്ബോൾ മേള. 1930-ലാണ് ഇത് ആദ്യമായി അരങ്ങേറിയത്. 1924-28 വർഷങ്ങളിലെ ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണ്ണ മെഡൽ ജേതാക്കളായ ഉറുഗ്വേക്കാണ് ആദ്യ ലോകകപ്പ് മേളയുടെ ആതിഥേയത്വം ലഭിച്ചത്. ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടി വിഡിയോയിലെ പോസിറ്റോ സ്റ്റേഡിയത്തിൽ 13 രാജ്യങ്ങളുമായി നടത്തിയ ആദ്യ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശക്കളിയിൽ അർജന്റീനയെ 2-4 തകർത്ത് ആതിഥേയരായ ഉറുഗ്വേ ആദ്യ ലോകകപ്പ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ടു. ഇപ്പോൾ വടക്കേ അമേരിക്കയിൽ നടക്കുന്ന 23-ാമത് ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് പല സവിശേഷതകളുമുണ്ട്. ചരിത്രത്തിലാദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പിറവിയുടെ 250-ാം വാർഷികത്തിലാണ് അവർ ഇതിന് ആതിഥ്യമരുളുന്നത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പിന് ആതിഥ്യമരുളുന്ന രാജ്യമായിരിക്കുകയാണ് മെക്സിക്കോ, 3 തവണ. കാനഡ ആദ്യമായിട്ടാണ് ഈ ഭാരവാഹിത്വം ഏൽക്കുന്നത്. ഈ മേളയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ആദ്യകാലത്ത് 16, 1982-24, 1998-32 ആയിരുന്നു. എന്നാൽ ഇത്തവണ എണ്ണം 48 ഉയർത്തിയിരിക്കുകയാണ് ജിയോവനി ഇൻഫാന്റിനോ പ്രസിഡന്റായിട്ടുള്ള ഫിഫ.

മത്സരങ്ങൾ നടക്കുന്ന 16 വേദികളിൽ 11 USAയിലാണ്. മെക്സിക്കോയിൽ 3 വേദികൾ ഉള്ളപ്പോൾ കാനഡയിൽ വാൻകൂവർ, ടൊറാന്റോ എന്നീ നഗരങ്ങളിൽ മാത്രം കളികൾ നടക്കും. ചരിത്രത്തിൽ കൂടുതൽ മത്സരങ്ങളുള്ള ലോകകപ്പും ഇതാണ്. 2022 ഖത്തർ ലോകമേളയിൽ 64 മത്സരങ്ങൾ നടന്നപ്പോൾ ഈ വർഷം 104 മത്സരങ്ങളെ ലോക ജനത കാത്തിരിക്കുന്നു. ഇതിൽ 13 വീതം മത്സരങ്ങൾ കാനഡയിലും മെക്സിക്കോയിലും നടക്കുമ്പോൾ ബാക്കി 78 കളികളും USAയിലാണ് അരങ്ങേറുക. 1970 വരെ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾക്ക് ഫിഫയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന യൂൾ റിമേയുടെ പേരിലുള്ള ട്രോഫിയാണ് നൽകി വന്നത്. അന്നത്തെ നിയമപ്രകാരം 3 പ്രാവശ്യം ട്രോഫി നേടുന്നവർക്ക് ട്രോഫി സ്വന്തമാക്കാമായിരുന്നു. 1958, 1962, 1970 വർഷങ്ങളിൽ ലോക ഫുട്ബോൾ കിരീടം ചൂടിയ ബ്രസീൽ എന്നേക്കുമായി യൂൾ റിമേ കപ്പ് സ്വന്തമാക്കി. 1974 മുതൽ ഫിഫ കപ്പിനു വേണ്ടിയാണ് പോരാട്ടം. ആദ്യ ഫിഫ കപ്പ് 1974 ജർമ്മനി കരസ്ഥമാക്കി. ഫിഫ അംഗങ്ങളായ 211 രാജ്യങ്ങളിൽ നിന്ന് 2 കൊല്ലം നീളുന്ന യോഗ്യതാ മത്സരങ്ങളിലൂടെയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളെ കണ്ടെത്തിയത്. യൂറോപ്പിൽ നിന്ന് 16 രാജ്യങ്ങൾ ഇടം പിടിച്ചപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് 10, തെക്ക് വടക്കൻ അമേരിക്കകളിൽ നിന്ന് 9, ഏഷ്യ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് 8 രാജ്യങ്ങൾ കടന്നുവന്നു. കരീബിയൻ ദ്വീപുകളിൽ നിന്ന് 2 രാജ്യങ്ങൾ യോഗ്യത നേടിയപ്പോൾ 3 ആതിഥേയ രാഷ്ട്രങ്ങൾ നേരിട്ട് ഫിക്സ്ചറിൽ സ്ഥാനം പിടിച്ചു. ഇത്തവണ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ രാജ്യം കാനഡയും ഏറ്റവും ചെറിയ രാജ്യം കുറോസോയുമാണ്. 444 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ കുറോസയിൽ 1.6 ലക്ഷം ജനങ്ങൾ മാത്രമാണുള്ളത്. അതുപോലെ ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറുള്ള ദ്വീപ് രാജ്യമായ കേപ്പ് വെർദോയിൽ 5.5 ലക്ഷം ജനങ്ങൾ മാത്രം നിവസിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപങ്കാളിയായ ഇറാന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് USAയിലെ ലോസ് ആഞ്ചൽസിലും സിയാറ്റിലുമാണ്. ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന 48 ടീമുകളെ 4 വീതം 12 ഗ്രൂപ്പുകളായി തിരിച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരസ്പരം ഏറ്റുമുട്ടും. ഒരു ടീമിന് ആദ്യ റൗണ്ടിൽ 3 മത്സരങ്ങളുണ്ടാകും. ഓരോ ഗ്രൂപ്പിലെയും 1-ഉം 2-ഉം സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8-3 സ്ഥാനക്കാരും അടക്കം 32 ടീമുകൾ 2-ാം റൗണ്ടിലേക്ക് കടക്കും. 2-ാം റൗണ്ട് മുതൽ നോക്കൌട്ട് മത്സരങ്ങളാണ്. 2-ാം റൗണ്ടിലെ 16 മത്സരങ്ങളിൽ കൂടി 16 ടീമുകൾ പ്രീ ക്വാർട്ടർ റൗണ്ടിലെത്തും. 8 പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലെ 8 വിജയികൾ ക്വാർട്ടർ ഫൈനലിൽ കടക്കുന്നു. 4 ക്വാർട്ടർ ഫൈനലുകളിൽ നിന്ന് 4 ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിക്കും. ജൂലൈ 14-15 തീയതികളിൽ സെമിഫൈനലുകളും 18-ാം തീയതി ലൂസേഴ്സ് ഫൈനലും നടക്കും. ഫൈനൽ ജൂലൈ 19 USAയിലെ ന്യൂയോർക്കിൽ നടക്കും. സെമി ഫൈനൽ, ഫൈനൽ എന്നിവ ഇന്ത്യയിൽ യഥാക്രമം ജൂലൈ 15, 16, 20 തീയതികളിൽ രാത്രി 12:30 AM കാണാവുന്നതാണ്. ലൂസേഴ്സ് ഫൈനൽ 19 രാത്രി 2:30 AM നടക്കും. അഡിഡാസ് നിർമ്മിച്ച ട്രിയോണ്ട എന്ന വെളിപ്പേരുള്ള ബോളാണ് മേളയിൽ ഉടനീളം ഉപയോഗിക്കുക. 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്നതിനാൽ 3 എന്ന് തുടങ്ങുന്നത് അതിനാലാണ്. ഓണ്ട എന്നത് ഒരു സ്പാനിഷ് വാക്കാണ്. വേവ് തരംഗം, തിരമാല എന്നൊക്കെ അർത്ഥം. ഓരോ പന്തിലും സെൻസർ ചിപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. AI പിന്തുണയോടെ മികച്ച ഹൈടെക് സംവിധാനമുള്ള ബോളിന്റെ ചലനം, ഗതി, വേഗത, സ്പർശനം എന്നിവ കൃത്യമായി വീഡിയോ അസിസ്റ്റന്റ് റെഫറിമാർക്ക് ലഭിക്കുന്നു. 4 പാനൽ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ബോളിന്റെ സ്റ്റിച്ചില്ല, ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. USAയുടെ ഒരു നക്ഷത്രം, കാനഡയുടെ ഒരു ഇല, മെക്സിക്കോയുടെ കഴുകൻ എന്നിവ പന്തുകളിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. 22 ലോകകപ്പുകളുടെ ചരിത്രത്തിൽ 8 ടീമുകൾക്ക് മാത്രമാണ് ലോക കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചത്. 58, 62, 70, 94, 2002 വർഷങ്ങളിൽ കപ്പുയർത്തിയ ബ്രസീലാണ് 5 തവണയുമായി മുന്നിൽ. ഇറ്റലിയും ജർമ്മനിയും 4 തവണ വീതം കിരീടധാരണം നടത്തി. അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും ജേതാക്കളായപ്പോൾ ഇംഗ്ലണ്ടും സ്പെയിനും ഓരോ തവണ അവകാശികളായി. ലോകത്തിലെ പല പ്രഗത്ഭ കളിക്കാരുടെയും അവസാന ലോകകപ്പ് മത്സരമായി ഈ മഹാമേള മാറാൻ സാധ്യതയുണ്ട്. 41-കാരനായ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും 39-കാരനായ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ക്രൊയേഷ്യയുടെ 40-കാരനായ ലൂക്ക മോട്രിച്ച്, മെക്സിക്കൻ ഗോൾകീപ്പർ ഗിലർമോ ഒച്ചാവോ, ജർമ്മനിയുടെ 40-കാരനായ ഗോൾകീപ്പർ മാനുവൽ ന്യൂയർ, ഈജിപ്തിന്റെ മുഹമ്മദ് സല, നെതർലാൻഡിന്റെ 40-കാരനായ വിർജിൻ വാൻഡെക് എന്നിവരെല്ലാം 2030 നടക്കേണ്ട അടുത്ത ലോകകപ്പ് മേളയിൽ കളിക്കാൻ സാധ്യത വിരളമാണ്. ഇതുവരെ നടന്ന 22 ലോകകപ്പ് മേളകളിലും പങ്കെടുത്ത ഒരേ ഒരു രാജ്യം ബ്രസീലാണ്. കൂടുതൽ തവണ ട്രോഫി

0: നേടിയതും 5 തവണ അവർ തന്നെ. 114 ലോകകപ്പ് മത്സരങ്ങളിലൂടെ 237 ഗോളുകൾ നേടിയ ബ്രസീൽ ഏറെ മുന്നിലാണ്. 76 മത്സരം വിജയിച്ച ബ്രസീൽ മുന്നിൽ നിൽക്കുമ്പോൾ 28 മത്സരം പരാജയപ്പെട്ട മെക്സിക്കോ ഏറ്റവും പിന്നിലാണ്. കൂടുതൽ ലോകകപ്പ് മത്സരം മികച്ച കളിക്കാരൻ മെസ്സിയാണ്. എന്നാൽ കൂടുതൽ ഗോൾ നേടിയത് ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയാണ്, 16 ഗോളുകൾ. ഒരു ടൂർണമെന്റിൽ 1958 സ്വീഡൻ മേളയിൽ 13 ഗോൾ നേടിയ ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടൈൻ ഇന്നും റെക്കോർഡ് തകർക്കാതെ മുന്നിലാണ്. 2022 ഖത്തർ ലോകകപ്പിലാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്നത്, 172. 2006 പോർച്ചുഗൽ നെതർലൻഡ്സ് മത്സരത്തിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ പിറന്നത്, 4 ചുവപ്പ് കാർഡുകളാണ് റെഫറി ഈ മത്സരത്തിൽ പുറത്തെടുത്തത്. 39 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവത്തിന് ജൂലൈ 19 കൊടിയിറങ്ങുമ്പോൾ ഇനിയും ഏറെ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടും. ഈ മേളയിലെ 104 മത്സരങ്ങൾ നിയന്ത്രിക്കാൻ 170 ഒഫീഷ്യൽസാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 52 റഫറിമാർ, 88 അസിസ്റ്റന്റ് റഫറിമാർ, 30 വീഡിയോ അസിസ്റ്റന്റ് റഫറിമാർ എന്നിവർ 16 വേദികളിൽ സജ്ജരായി കഴിഞ്ഞു. കളി നടക്കുന്ന 16 സ്റ്റേഡിയങ്ങളിൽ മെക്സിക്കോ സിറ്റിയിലെ 93,000 കാണികളെ ഉൾക്കൊള്ളാവുന്ന എസ്റ്റാഡിയോ അസ്റ്റക്ക സ്റ്റേഡിയവും ന്യൂയോർക്കിലെ 82,500 പേർക്ക് സൗകര്യമുള്ള ന്യൂജേഴ്സി സ്റ്റേഡിയവും US ഡള്ളാസിലെ 94,000 പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയവുമാണ് ഏറ്റവും വലിയവ. 80,000 പേർക്ക് സൗകര്യമായി ഇരിപ്പിടമുള്ള സ്റ്റേഡിയങ്ങൾ മാത്രമേ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടത്തുവാൻ ഫിഫ അനുവദിക്കുകയുള്ളൂ. ക്വാർട്ടർ ഫൈനലുകൾ നടത്താൻ മിനിമം 60,000 പേർക്കിരിക്കാൻ സൗകര്യമുള്ള സ്റ്റേഡിയങ്ങൾ വേണം. ലോകത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ഗെയിമാണ് ഫുട്ബോൾ. 1950 ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയിരുന്നെങ്കിലും നഗ്നപാദരായി ടീമിനെ ഇറക്കാൻ ഫിഫ അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഒരിക്കലും ഇന്ത്യ യോഗ്യത നേടിയിട്ടില്ല. ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 137 സ്ഥാനത്തും ഏഷ്യൻ റാങ്കിങ്ങിൽ 25 സ്ഥാനത്തുമുള്ള ഇന്ത്യ ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ പരാജയപ്പെടുകയാണുണ്ടായത്. 2030 പോർച്ചുഗലും സ്പെയിനും ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയും സംയുക്തമായി ആതിഥ്യം നൽകുന്ന അടുത്ത ലോകകപ്പ് വരെ ഫിഫ കപ്പിന്റെ അവകാശികൾ ആരെന്നറിയാൻ നമുക്ക് ജൂലൈ 19 വരെ ആകാംക്ഷാപൂർവ്വം ആവേശപൂർവ്വം കാത്തിരിക്കാം. 800 കോടി ലോകജനതയെ ജാതി മത വർഗവർണ്ണ ദേശ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിപ്പിക്കുന്ന സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ മാനവികതയുടെ ഉദാത്തമായ സന്ദേശമാണ് ഈ ലോകകപ്പ് മാനവരാശിക്ക് സമ്മാനിക്കുന്നത്.
1: കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഓളം തീർക്കുന്ന കാൽപന്തുകളിയുടെ ആവേശത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. 2026 ഫിഫ ലോകകപ്പിനെ കുറിച്ച് വിശദമായി സംസാരിച്ചത് സ്പോർട്സ് കമന്റേറ്റർ VA ജോസ്. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. 2 ഭാവം എന്ന ചിത്രത്തിന് വേണ്ടി P. ജയചന്ദ്രനും സുജാതയും ചേർന്നാലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഇ കെ സരസ്വതിയും സംഘവും അവതരിപ്പിച്ച വട്ടക്കളിപ്പാട്ടാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്.
1: നിക്ഷയ മിത്രത്വ ഹം സബ് കാ സാത് നിഭാതെ ടി ബി രോഗി വ പരിജൻ കോ പോഷൺ ജാഞ്ച് ഇലാജ് ഓർ ആജീവിക സംബന്ധി സഹായത പഹുചാതെ ജബ് മിൽ ജായേഗാ സബ്കോ അപ്ന നിക്ഷയ മിത്ര തയ്യാർ തബ് പക്കീ ഹോ ജായേഗി ഹമാരി ജീത് ഓർ ടി ബി കി ഹാർ.
2: നിക്ഷയ മിത്ര इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
0: ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 30:38. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശക്തി എന്ന ചിത്രത്തിനുവേണ്ടി കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് ആലപിച്ചത്.

0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. പിഞ്ചർ എന്ന ചിത്രത്തിനു വേണ്ടി ജഗ്ജിത് സിംഗ്, പ്രീതി ഉത്തമും സംഘവും ആലപിച്ച ഗാനം. ഗുൽസാറിന്റെ വരികൾ, ഉത്തം സിംഗിന്റെ സംഗീതം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5:45. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പ്രമോദ് ചെറുവത്ത്, സ്വാതി എസ് നമ്പൂതിരി എന്നിവർ ആലപിച്ചത്. ശ്രീഹരിദേവിന്റെ രചന, ഇ പ്രേംകുമാറിന്റെ സംഗീതം.

ഇനി ചന്ദ്രിക ഗോപിനാഥ് ആലപിച്ച ലളിതഗാനം കേൾക്കാം. രചന മേലാറ്റൂർ രാജേന്ദ്രൻ, സംഗീതം കെ കുഞ്ഞിരാമൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി കേൾക്കാം സിറിയക് ടി സൈമൺ, ഷൈനി എന്നിവർ ചേർന്ന ലഭിച്ച ലളിതഗാനം. രചന സുധാകരൻ കുട്ടമ്പൂർ, സംഗീതം NP പ്രഭാകരൻ.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി

0: മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Mohammed bin Zayed Al Nahyan has congratulated Indian Prime Minister Narendra Modi on becoming India's longest serving continuously elected Prime Minister, marking a historic milestone in the country's democratic journey. In a series of social media posts, Sheikh Mohammed congratulated Prime Minister Modi on achieving the longest continuous tenure as an elected head of government in modern India's history. He wished Modi continued success in leading India and highlighted the remarkable progress in UAE-India relations in recent years. Benchmark domestic equity indices ended today's trading session with moderate losses of 0.2%. The Sensex slipped 151 points to close at 73,833, while the Nifty dipped 53 points to settle at 23,162. And in badminton, PV Sindhu and Tanvi Sharma advanced to the women's singles quarterfinals of the Australian Open in Sydney today. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി നിർദ്ദേശ സമർപ്പിക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ എ തുളസി നിർദ്ദേശം നൽകി. PM അജയ് പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി അംഗീകരിക്കുന്നതിനായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 6 പദ്ധതികൾക്ക് സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭാ കൌൺസിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകി കെ സ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹം ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്. കാലവർഷത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണെന്നും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായതായും മന്ത്രി അറിയിച്ചു. കാലവർഷം ആരംഭിച്ചതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിനു ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്നും എലിശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾ പരിസര വ്യക്തി ആഹാര ശുചിത്വവും കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമിതി തീരുമാനിച്ചു. KSRTC ലിങ്ക് റോഡിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കണ്ണാടി പഞ്ചായത്തിലെ കിണാശേരി ജംഗ്ഷനിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തിരമായി സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കാഴ്ച പരിമിതരായ അംഗങ്ങളുടെ കാഴ്ചയുള്ള മക്കൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. പരിപാടി മലമ്പുഴ MLA എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. യുവ ആപ്തമിത്ര പദ്ധതിയുടെ ഭാഗമായി മൈ ഭാരത് വോളണ്ടിയർമാർക്കായി ജില്ലയിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്യാമ്പിൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ആരോഗ്യവകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫോറസ്റ്റ് സർപ്പ ടീം, സൈക്കോളജിസ്റ്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും സംരക്ഷണ പ്രചാരണ പരിപാടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി പച്ചത്തുരുത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനം ജില്ലാതല ഉദ്ഘാടനം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹിക

0: നവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷത്തൈകൾ നട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബോധവൽക്കരണ റാലിയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും നടന്നു. പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എന്നിവരെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറത്തിന്റെയും പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറത്തിന്റെയും യോഗം ജില്ലാ കളക്ടർ K സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതി പരിഹാരത്തിനായി ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വാർ റൂം പ്രവർത്തിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 കമ്പോളവില നിലവാരം കാലാവസ്ഥ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 വനിതാവേദി, 8:00 ദിൽസേ ദിൽ തക്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാദർ പാലാഴി. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ കവിത കവിപൂജ, ആലാപനം സ്മിത പി മേനോൻ, പ്രഭാതഗീതം, ശേഷം ശ്രദ്ധ, ചുറ്റുവട്ടം. 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ സുകേഷ് കുമാർ GS പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ. 9:30 ഇശൽമാല. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഒപ്പനപ്പാട്ട്, KTP മുനീറയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും, സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. 10 മണിക്ക് KJ യേശുദാസിൻ്റെ സംഗീത കച്ചേരി. TN കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി മൃദംഗം, TV വാസൻ ഘടം. 11 മണിക്ക് ലളിതഗാനം.

0: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. ഓമാൻ ദേശസ്യ ടാങ്കർ ആക്രമണസ്യ വിഷയേ ഭാരതേന പ്രബലം വിരോധം പ്രകടിതം. എം ടി ജലവീര നൌകായാഹ സർവേ കർമ്മചാരിണഃ സുരക്ഷിതാഹ ഇതി സൂചനാസ്തി. നീതി ആയോഗസ്യ സഭായാം പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വികസിത ഭാരതസ്യ കൃതേ കൗശലസ്യ വൃത്യവസരസ്യ ച മഹത്വം പ്രതിപാദിതം. ആന്ധ്രപ്രദേശസ്യ മദ്യ പരിവഹന ഭ്രഷ്ടാചാര പ്രകരണസ്യ ഹൈദരാബാദേ ഇഡി ഇത്യനേന സഹസാന്വേഷണം കൃതം. ഭാരതേന മാൽദീവ്സ് ദേശം പ്രതി ഖസരാ രോഗസ്യ സൂച്യൌഷധീനാം ചികിത്സാ സഹായം പ്രേഷിതം. അപി ച അദ്യ രാത്രൌ ബൃഹത്തമഃ ഫിഫ വിശ്വ ചഷക ക്രീഡാ ആരഭ്യതേ യത്ര മെക്സിക്കോ ദലം ദക്ഷിണാഫ്രിക്ക ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. ഓമാൻ ദേശസ്യ തടേ ഏകസ്യാഹ നൌകായാഹ ഉപരി സദ്യഹ ഏവ കൃതസ്യ ആക്രമണസ്യ ഭാരതേന നിന്ദിതം യസ്മിൻ ത്രയഹ ഭാരതീയ നാഗരികാഹ മൃതാഹ. നവദില്യാം അന്തർമന്ത്രിമണ്ഡലീയ വാർത്താഹര സമ്മേളനം അഭിസംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഹ അവദത് യത് സർവകാരേണ അമേരിക്കാദേശസ്യ ചാർജ് ഡി അഫയേഴ്സ് ഇത്യേതാന് ആഹൂയ പ്രബലം വിരോധം പ്രകടിതമസ്തീതി. സഹ അസ്മിൻ പ്രദേശെ നൌകായാനസ്യ ഉപരി നിരന്തരം ആക്രമണാനി അതീവ ചിന്താസ്പദം വർണിതാനി തഥാ ച ശാന്തിം സ്ഥിരതാം ച പുനഃ സ്ഥാപയിതും സംവാദസ്യ കൂടനീതേഹ ച ആഹ്വാനമപി അകരോത്.
1: We attach high importance to the welfare and well-being.
2: हम अपनी नाविकों के कल्याण और सुरक्षा को बहुत महत्व देते हैं. हमने कल ओमान तट पर हुए जहाज पर हमले की कड़ी निंदा की, जिसमें दुर्भाग्यवश हमने 3 भारतीय नागरिकों को खो दिया. हमने इस घटना के विरोध में भारत अमरीकी मिशन उप प्रमुख को तलब किया था. क्षेत्र में जहाजों पर लगातार हो रहे हमले बेहद चिंताजनक हैं. ये हमले तुरंत बंद होने चाहिए. हम संवाद और कूटनीति का भी आह्वान करते हैं ताकि क्षेत्र में जल्द से जल्द शांति और स्थिरता बहाल हो सके.
0: ഗൾഫ് ക്ഷേത്രസ്യ അപര സചിവ അസീം ആർ മഹജന അവദത് യത് സർവകാര പശ്ചിമ ഏഷ്യ ക്ഷേത്രസ്യ സ്ഥിതി നികടതയാ നിരീക്ഷമാണ അസ്തി. ഭാരതീയ അഭിയാനേന ച അഹോരാത്രം സഹായതാ സേവാ അപി ആരബ്ധവന്തഃ. സഹ അവദത് യത് അസ്മിൻ മാസേ അഷ്ടദിനാങ്കേ ഓമാൻ ദേശസ്യ സമീപേ ലക്ഷിതാഹ എം ടി മാരിവെക്സ് നൌകായാഹ സർവേ ചതുർവിംശതിഹ ഭാരതീയാഹ കർമ്മചാരിണഹ സുരക്ഷിതതയാ രക്ഷിതാഹ സന്തി. തേ ശീഘ്രമേവ സ്വദേശം പ്രത്യാഗമിഷ്യന്തി ഇത്യപേക്ഷയാ അസ്തി. പത്തര നൌ വഹന ജലമാർഗ മന്ത്രാലയസ്യ അപര സചിവ മുകേശ മംഗല അവദത് യത് മൃതകാനാം നാവികാനാം പരിവാരാൻ സീമേൻ വെൽഫെയർ ഫണ്ട് സൊസൈറ്റി ഇത്യസ്യ മാധ്യമേന പ്രത്യേകസ്മൈ ദശലക്ഷ രൂപ്യകാണാം അനുഗ്രഹരാശിഹി പ്രദീയതേ. സഹ അഗ്രേ സൂചിതവാൻ യത് അദ്യ ഓമാന ദേശസ്യ ശിനാസപത്തനസ്യ സമീപേ സമുദ്രീയ സുരക്ഷാ ഘടനായാം സംലഗ്നാഹ ഗിനി ബിസൌ ഇത്യസ്യ ധ്വജേന

0: आकाशवाणी के बारे में। हम आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे। जो भी डिजिटल प्लेटफॉर्म हमारे पास आज अवेलेबल है, अपना खुद का वेब्स ओटीटी है, उस प्लेटफॉर्म को यूज करें। लोकल आर्ट, लोकल संस्कृति, लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए। अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करें। आपको पूरा फ्रीडम है, जो आप कहोगे वो पॉलिसी बनेगी। पॉलिसी बनाने वाले आप, इम्प्लीमेंट करने वाले आप।
1: प्रशासन एथनॉल मिश्रित पेट्रोल उत्पाद शुल्कम अपसारितम। वित्त मंत्रालयेन एकया अधिसूचनया प्रकाशितम यत् द्वाविंशतितः त्रिंशत् प्रतिशन्मितम् एथनॉल मिश्रित पेट्रोल उत्पादम केन्द्रीय उत्पाद शुल्क श्रेण्यात् पूर्णतया विमुक्तम्। मंत्रालयेन उक्तम यत् अस्य शैथिल्यस्य उद्देश्यं भारतीय एथनॉल मिश्रण कार्यक्रमं सुदृढीकरणमस्ति। षड्विंशत्यधिकद्विसहस्रतम वर्षस्य फीफा विश्व चषक क्रीडायाः आरम्भः अद्य रात्रौ मेक्सिको नगरस्य ऐतिहासिके एस्टाडियो एर्जेटेका क्रीडागृहे आरभ्यते। इति वार्ताः।
2: आकाशवाणी इनि अल्पसमयत्तिनुळ्ळिल् प्रादेशिक वार्तकळ्।
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും, 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
4: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് 1 കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല

0: സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനു ശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ VV രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 വർഷത്തിനോട് അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദേ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നവുമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ

0: അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മഞ്ഞേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യുവജനോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6:50 വയലും വീടും തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിനയമുള്ളിടത്തെ വിദ്യയും കൃപയും ഒഴുകിയെത്തുകയുള്ളൂ. ഈ ഒരു ശുഭചിന്തയോടെ ആകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പശു വളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് ജീവിത വിജയം കരസ്ഥമാക്കിയ ക്ഷീരകർഷകൻ ശ്രീ വിനു വി എന്നിന്റെ ക്ഷീരമേഖലയിലെ അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഏതൊരു വിജയത്തിന് മുൻപിലും കഠിനാധ്വാനത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അത് ക്ഷീരമേഖലയോ കാർഷിക മേഖലയോ ആയിക്കോട്ടെ, അവരുടെ കഠിനാധ്വാനം കണ്ടു പഠിക്കുന്നത് ക്ഷീര കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാകും. ഇത്തരത്തിൽ വിജയം സ്വന്തമാക്കിയ ഒരു ക്ഷീരകർഷകനാണ് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി തച്ചോണത്തുള്ള ശ്രീ വിനു വി എൻ. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വിനുവിനെ പരിചയപ്പെടുത്തുന്നു ശ്രീ ഷിബു ജോർജ്.
1: വിനു സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. വിനു സാർ, താങ്കളൊരു ഡെയറി ഫാം നടത്തുവാണല്ലോ, എത്ര പശുക്കളുണ്ട്?
2: എനിക്ക് 40 പശുക്കളുണ്ട്. പശുവും കിടാങ്ങളും എല്ലാം ആയിട്ട്.
1: പശു മാത്രമേ ഉള്ളൂ അതോ
2: എരുമയും ഉണ്ട്?
1: എരുമയുണ്ട്,
2: ആടുണ്ട്.
1: ഓ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു
2: കൊണ്ടുപോവുകയാണ്.
1: അപ്പൊ ഈ 40 പശുക്കൾ ഉണ്ടെന്ന് പറയുമ്പോ ഇതിന്റെ പരിപാലനം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ.
2: പശു പരിപാലനം പ്രത്യേകിച്ചും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതില് എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് പശു പരിപാലനം.
1: അപ്പൊ എത്ര ആൾക്കാരുണ്ട് സഹായിക്കാനൊക്കെ?
2: ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് 2 പേരും, പിന്നെ പാർട്ട് ടൈം ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടേണ്ട സാഹചര്യത്തിൽ പറത്തുന്നാളെ വേറെ വിളിക്കും.
1: ആദ്യം തൊട്ട് ഈ ക്ഷീരകൃഷിയിൽ തന്നെ ആയിരുന്നു?
2: അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷെ എനിക്ക് പശു വളർത്തലിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ITക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 98 നന്ദിനി സംഗമം എന്ന് പറയുന്നത്, അതിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കൊല്ലം ജില്ലയിൽ സ്റ്റേറ്റ് തലത്തിൽ വെച്ച് നടത്തിയത്. കൊച്ചുനാൾ തൊട്ട് എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ നമ്മളെ പല മേഖലകളിലേക്ക് ഇങ്ങനെ ഗൾഫിൽ പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ പോയി 10-12 അവിടെ നിന്നു. കൊറോണ കാലം ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. നാട്ടിൽ വന്നു, ഇനിയിപ്പോൾ ഉടനെ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചു. ഞാൻ ആദ്യം 2 വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കുറേ അറിയാം എങ്കിലും ഞാൻ ആദ്യം 2 വാങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുറെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ കഴിയും.
1: കൂട്ടിയെന്ന് പറഞ്ഞാൽ പുതിയ പശുക്കളെ വാങ്ങി.
2: ഹൈ ഈൽഡ് പശുക്കളെ വാങ്ങി. ആദ്യം ഹൈ ഈൽഡ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ ഒരു 10-12

0: വർഷക്കാലം നാട്ടിൽ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ തീറ്റ വില മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്നറിയാൻ വേണ്ടി ഞാൻ കുറഞ്ഞ രണ്ട് പശുക്കൾ വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അതിൻ്റെ കാര്യങ്ങൾ ഒരു 5 മാസം 6 മാസം കൊണ്ട് അതിൻ്റെ ഒരു ഏകദേശ ലെവൽ കട്ടിയപ്പോൾ ഞാനത് പിന്നെ ഇത് നമുക്ക് ഒക്കിയല്ല, ഹൈ ഈൽഡ് പശുക്കൾ വന്നെങ്കിൽ നമ്മൾ ഫാമിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റിയുള്ളൂ. അങ്ങനെ 20-ൽ താഴെ പാലുള്ള പശുക്കൾ നമ്മുടെ ഫാമിൽ സ്ഥാനമേ ഇല്ല.
1: 20 ലിറ്റർ മിനിമം വേണം.
0: വേണം, 20 ഉള്ളതിനെ വാങ്ങുകയുള്ളൂ, 20-ന് മേളിലോട്ട്.
1: അപ്പൊ ഈ കർഷകർ മിക്കവാറും ഇങ്ങനത്തെ പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ 20 ലിറ്റർ വേണമെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. പക്ഷെ അതേമാതിരിയുള്ള പശു നമ്മൾ വാങ്ങുന്നുണ്ടോ അല്ലയോ എന്ന് അതെങ്ങനെ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ?
0: ഏകദേശം നമ്മൾ പശുവിന്റെ പ്രായം, അതിൻ്റെ അകിടിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ ഹൈറ്റ്, ബോഡി വെയ്റ്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് നല്ലൊരു കർഷകനറിയാൻ പറ്റും. എങ്കിലും ചിലയിടത്തൊക്കെ നമുക്ക് ഫാൾട്ട് വരാം. എങ്കിലും നമ്മൾ കൃഷ്ണഗിരിയിലൊക്കെ പോകുമ്പോൾ പല്ല് നോക്കിയാണ് പശു എടുക്കുന്നത്. ഞാൻ എല്ലാ പശുക്കളെയും പല്ല് നോക്കിയേ വാങ്ങും പ്രായം നിർണ്ണയിക്കുക. ചിലതൊക്കെ ഒരു 8 വയസ്സിലൊക്കെ ചെന്നൈയിൽ കിടാങ്ങളുണ്ട്, അവരൊക്കെ 2 വർഷമേ ഹൈ ഈൽഡ് കിട്ടൂ. നമ്മൾ പൊതുവേ നമ്മളെ നാട്ടിൻപുറത്തൊരു ധാരണയുണ്ട്, 3-ാം പ്രസവത്തിലും 4-ാം പ്രസവത്തിലും പശുക്കൾ നല്ല പാല് കിട്ടുമെന്ന്. അത് കറക്റ്റായ കാര്യമാണ്. പക്ഷേ 18-20 മാസത്തിനകത്ത് ചെന പിടിക്കുന്ന പശുക്കൾക്കാണ് ഈ പറഞ്ഞ രീതിയിൽ പാല് കിട്ടുന്നത്. മറ്റേ പശുക്കൾക്ക് പാല് കിട്ടും, കന്യപ്രസവത്തിലെ നല്ല ഈൽഡായിരിക്കും, സെക്കൻഡ് പ്രസവത്തിലും കാണും, തേടിലും കാണും, പിന്നെ താഴോട്ട് വളരെ താന്നു കന്നൊരു. എൻ്റെ ഫാമിൽ ഇപ്പോൾ 9 പ്രസവിച്ച പശു ഇപ്പോൾ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രസവത്തിൽ 20 ലിറ്റർ പാലുണ്ടായിരുന്നു, 24-25 കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. ഇപ്പം അവൾക്ക് തീറ്റ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, കൊടുക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പാല് കൂടുതലാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ തീറ്റ ഉറച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കും.
1: അപ്പം ഇങ്ങനെ അതും കുറച്ച് പശുക്കളെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിൽ തന്നെ,
0: ഞങ്ങൾ കിടാങ്ങളെ വളർത്തി റെഡിയാക്കിയെടുത്തതാണ്. കിടാങ്ങളെ വളർത്തുന്നത് നമ്മൾ എല്ലാ കർഷകരും വളർത്തുന്ന രീതിയല്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു 3 മാസക്കാലമേ പാല് കൊടുക്കുകയുള്ളൂ. അത് ആദ്യം 1 മാസം പശുവിൻ്റെ പാലും പിന്നെ മിൽക്ക് റീപ്ലേസറാണ് കൊടുക്കുന്നത്.
1: അപ്പം വീനിങ് ചെയ്ത് മാറ്റും.
0: കഴിവതും നമ്മൾ ചില സാഹചര്യങ്ങളിൽ പശുവിൽ നിന്ന് മാറ്റാക്കുമെങ്കിൽ അന്നേരം തന്നെ മാറ്റും, കുപ്പിക്കകത്ത് തന്നെ കൊടുത്ത് ശീലിപ്പിക്കും അവരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കാഫ് സ്റ്റാർട്ടറുകൾ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു പീരീഡുകളുണ്ട്, ആ പീരീഡുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റും. പിന്നെ നമ്മൾ അവരെ മേയാൻ വിടും. വൈകിട്ട് സമയത്താണ് മേയാൻ വിടുന്നത്, വയലേരിയ. അവിടെ ഞങ്ങൾ വയലിലൊരു 5 മണിയാകുമ്പോൾ കെട്ടും, വെളുപ്പിനഴിക്കും. രാത്രിയിലും മെയ്യും അവർ. ഒരു സമയമാകുമ്പോൾ അവർ ആ മഞ്ഞത്ത് കിടക്കും. കാലത്ത് വെയിൽ കൊള്ളാൻ നമ്മൾ അനുവദിക്കും. കൊണ്ടുവന്ന് പച്ചവെള്ളം ആദ്യം കൊടുക്കും, പിന്നെ അവരുടെ ഫീഡ് കൊടുക്കും. വീണ്ടും വൈകിട്ട് വെള്ളം കൊടുത്തിട്ട് മേയാൻ വിടും. വെള്ളം എന്ന് വെച്ചാൽ തനി പച്ചവെള്ളം.
1: കുത്തിവെക്കുന്നതിന് എത്ര മാസം കഴിഞ്ഞ്?
0: ഞങ്ങൾ 18 മാസം കഴിഞ്ഞേ കുത്തിവെക്കുകയുള്ളൂ. അതിന് മുമ്പേക്ക് അവർ ഹീറ്റിങ്ങിലേക്കൊക്കെ വരുമെങ്കിലും നമ്മൾ കുത്തിവെക്കാറില്ല. 18 മാസം കഴിയണം, കഴിഞ്ഞിട്ടുള്ള ഹീറ്റിലേ നമ്മൾ കുത്തിവെപ്പ് തുടങ്ങും.
1: അപ്പൊ ഇതിനു വേണ്ടിയും സെമനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുത്തിവെക്കാൻ വേണ്ടി അത് നിങ്ങൾ സെലക്ട് ചെയ്യുമോ? അത്
0: സെലക്ട് ചെയ്യും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ കുട്ടിയെ വളർത്തിക്കൊണ്ട് കാര്യമുള്ളു. നമ്മൾ നല്ല ഹൈ ഈൽഡ് സെമണുകളാണ് യൂസ് ചെയ്യുന്നത്. താനൂസ്, അറ്റ്ലസ്, അങ്ങനെയൊക്കെയുള്ള ഹൈ ഈൽഡ് സെമണുകളാണ്.
1: അതിന്റെ താനൂസ്, അറ്റ്ലസ് എന്നൊക്കെ പറയുന്നത് ബുള്ളിന്റെ പേരാണ്.
0: അത് നമ്മൾ ആ ബുള്ളിന്റെ നെയിമോ അതിന്റെ നമ്പറും അടിക്കുമ്പോൾ അത് എത്ര ഈൽഡ് ഉണ്ടായിരുന്നു, എന്ത് ഫാറ്റ് ഉണ്ടായിരുന്നു, എത്ര കറവക്കാലം കിട്ടി, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ഈ ഒരു വർഷം എത്ര ലിറ്റർ പാല് കിട്ടിയ പശുവാണ് എന്നെല്ലാം നമുക്കറിയാൻ പറ്റും.
1: അപ്പൊ ഈ കാളയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ളതല്ല,
0: പുറത്തെ രാജ്യത്തുള്ളൂ. പിന്നെ സെക്സോട്ടഡ് സെമനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് KLD ബോർഡിന്റെ തന്നെ നല്ല സെമനുകൾ KLD ബോർഡിലുണ്ട്.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അതും സെലക്ട് ചെയ്ത് തന്നെയാണ്
0: ചെയ്യുന്നത്,
1: സെമനും എടുക്കുന്നത്.
0: നമ്മളിപ്പം KLD ബോർഡിന്റെ കുറെ ചെയ്തിട്ടുണ്ട്. പ്രീമിയം, പിന്നെ ഐരാവതം എന്ന് പറയുന്ന ഒരു സെക്സോട്ടഡ് സെമൻ, അതിലൊക്കെ കുറേയെണ്ണം നമുക്ക് ചെന പിടിച്ചു നിപ്പോ ഉണ്ട്.
1: അപ്പൊ നിങ്ങൾ മിക്കവാറും നിങ്ങൾ കുത്തിവെക്കുമ്പം ആദ്യത്തെ കുത്തിവെപ്പിൽ തന്നെ ചെന പിടിക്കാറുണ്ട്?
0: ആദ്യത്തതില് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ ഫീഡിന്റെ ഒക്കെ ആവാം, കന്നികിടാങ്ങളൊക്കെ ഒരു മട്ടം അങ്ങനെ വരുന്നുണ്ട്, ആദ്യത്തേലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ കറവിൽ നിൽക്കുന്ന പശുക്കളൊക്കെ ചിലപ്പോൾ 3, 4, 5 ഒക്കെ പോവാറുണ്ട്. പിന്നെ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് 2 കുത്തിവെപ്പ് 3 കുത്തിവെപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു, അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ടാണ് അടുത്ത കുത്തിവെപ്പിലേക്ക് പോകുന്നത്.
1: പിന്നെ വിനുജി, ഒരു ഫാം നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു 20 ലിറ്റർ എങ്കിലും മിനിമം കിട്ടാത്ത പശുക്കൾ നിങ്ങളുടെ ഫാമിൽ ഇല്ല. അപ്പം ഈ ഒരു പാൽ ഉൽപാദനം എന്ന് പറയുമ്പം തീറ്റ കൊടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ്, ചെലവ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അതിലാണ് വരുന്നത്. താങ്കളുടെ ഒരു രീതി എങ്ങനെയാണ്?
0: ഞാനൊരു പശുവിന് 11-12 കിലോ തീറ്റ വരെ ഹൈ ഈൽഡ് പശുക്കൾക്ക് കൊടുക്കാറുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം പുല്ലുവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പശുക്കൾക്ക് മാക്സിമം നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 12 കിലോ തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തീറ്റയ്ക്കകത്ത് ഇവർക്ക് വേണ്ടുന്ന ഘടകങ്ങളുണ്ടോ, ഇവർക്ക് വേണ്ടുന്ന ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഏതൊക്കെ തീറ്റകൾ

0: ചേർന്നാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. പിന്നെ ഇതിന്റെ ഫീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മണ്ണൂത്തിയിലുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി നമുക്ക് ടെസ്റ്റ് അയച്ചു കൊടുത്താൽ അവർ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇന്ന പിണ്ണാക്കിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, കപ്പളി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, പരുത്തി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, ഫാം ഡിഒസിയിൽ ഇത്ര ഉണ്ട്, എന്താ വെച്ചാൽ നമ്മുടെ ഫാം ഓയിൽ എടുക്കുന്നതിന്റെ വേസ്റ്റ് പിണ്ണാക്കിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് പശുവിന് തീറ്റയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും, അതിനൊക്കെ അതിന്റെ ഒരു ശതമാനം ഉണ്ട്.
1: അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ തീറ്റ ഉണ്ടാക്കുന്നത്?
0: ഞങ്ങളിപ്പോ കുറച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് ആയൊരു മില്ല് വന്നിട്ടുണ്ട്, ഈ പശുക്കളുടെ തീറ്റ പൊടിക്കുന്നത് ഫെബിൻ എന്നൊക്കെ പറഞ്ഞ് ആഷിയുടെ മില്ലിലാണ് നമ്മളിതെല്ലാം പൊടിച്ചുകൊണ്ട് വന്ന് ഇത് ചെയ്യാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ആ മില്ലിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന റേഷ്യോയിൽ നമുക്ക് പൊടിച്ച് കിട്ടും.
1: അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ

0: കാരണം ചോളത്തിൽ തന്നെ മൂന്നാല് വെറൈറ്റി ചോളമുണ്ട്. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗുണനിലവാരം കുറഞ്ഞതുണ്ട്, വാട്ടർ കണ്ടന്റ് കൂടിയതുണ്ട്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ നല്ല ചോളത്തിന് ചിലപ്പോൾ 1 രൂപ 50 പൈസയൊക്കെ കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമേ എടുക്കുകയുള്ളൂ.
1: പിന്നെ ഈ നമ്മുടെ ഈ ഖരാഹാരത്തിൻ്റെ കൂടെ നമ്മൾ പുല്ല് കൊടുക്കണോ?
0: പുല്ല് കൊടുക്കും.
1: പുല്ലിന് വേണ്ടി പുൽകൃഷിയൊക്കെ ഉണ്ട്.
0: പുൽകൃഷി എനിക്ക് ഏകദേശം 4 ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷി ഉണ്ട്, വയലും കരയുമായിട്ട്.
1: സ്ഥിരം പുല്ല് കിട്ടും?
0: സ്ഥിരം പുല്ല്. ഉണക്ക് സമയത്ത് സ്ഥിരമായി കിട്ടിയല്ല, അന്നേരം ചിലപ്പോൾ നമ്മൾ സൈലേജിനെ, പുറത്ത് സൈലേജിനെ ആശ്രയിക്കേണ്ടി വരും.
1: സ്വന്തം സൈലേജ് ഉണ്ടാക്കാറുണ്ട്?
0: സ്വന്തം സൈലേജ് ഉണ്ടാക്കാറുണ്ട്. അതിനുള്ള മെഷീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പുല്ല് പൊടിക്കുന്നതും 15 HP വലിയ ചാഫ് കട്ടറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: ഈ സൈലേജ് ഉണ്ടാക്കുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണോ? നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത?
0: ശ്രദ്ധിച്ചില്ല, എയർ കയറിക്കഴിഞ്ഞാൽ പ്രശ്നം, അത് ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പുല്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചോളവും കൂടെ ആഡ് ചെയ്യും, പൊടിച്ച ചോളവും കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് EM സൊല്യൂഷൻ എന്ന് പറയുന്ന ആക്ടിവേഷൻ നടക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്ത് വളരെ കൃത്യമായ എയർ കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്ലാസ്റ്റിക് ബാഗിൽ ടൈറ്റ് ചെയ്തിട്ടാണ് എയർ ക്യാനകത്ത് എയർ കയറാതെ അടച്ച് റെഡിയാക്കി വെക്കുന്നത്. വലിയ ക്യാനുകളുണ്ട്, വലിയ ക്യാനിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടാങ്കും ഉണ്ട്, സിമെന്റിന്റെ ടാങ്കും ഉണ്ട്. ടാങ്കിൽ നമ്മൾ ടാർപോളിയൻ ഇട്ട് ക്ലിയർ ചെയ്ത് അതിനെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒട്ടും വായു കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തത്ത കണക്ക് തന്നെ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വെച്ച് അതിന്റെ മേളിൽ വെയിറ്റും വെക്കും.
1: നല്ലപോലെ ചെയ്താൽ കുറെ കാലം ഇരിക്കുമല്ലേ?
0: കുറെ കാലം ഇരിക്കും. ഏകദേശം ഞാൻ 9 മാസം വരെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, ഒരു തുള്ളി പോലും കേടായിട്ടില്ല.
1: അപ്പൊ നമുക്ക് വേനൽക്കാലത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ
0: ഉണ്ടാക്കി വെക്കാം. ലാർജ് സ്കെയിൽ നമുക്ക് പുല്ല് കിട്ടുമെങ്കിലും അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്.
1: അതുതന്നെ അതുതന്നെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാറുന്ന കാലാവസ്ഥ, ചിലപ്പം ഒത്തിരി ചൂടായിരിക്കും, ചിലപ്പം നല്ല മഴ, ഇപ്പൊ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ്. അപ്പം ഈ സമയത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്?
0: മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. മഴക്കാലത്തുള്ള ഒരു പ്രധാന പ്രശ്നം ഈച്ചകളുടെയും കൊതുകുകളുടെയും ശല്യം, അത് പെരുകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് മരുന്നുകളൊക്കെ തളിക്കാറുണ്ട്. ചൂടുകാലമാണ് നമുക്ക് പശുക്കൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത്. ഒരു ചൂടുകാലത്ത് അവർക്ക് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട്, അയ വെട്ടാൻ ബുദ്ധിമുട്ട്.
1: ചൂട് പാർപ്പിടത്തിൽ
0: സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പം അതിനെ ഇപ്പം അടുത്ത പ്രാവശ്യം മിസ്റ്റൊക്കെ ചെയ്യാൻ ഫോഗിങ് സംവിധാനമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം, എനിക്ക് കുറേ ഭാഗത്ത് GI ഷീറ്റാണ്. അപ്പൊ നമ്മളൊരു ഉച്ച സമയത്ത് പശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഷീറ്റിന്റെ മേളിൽ വെള്ളം വീഴത്തക്ക ഒരു സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് നല്ല AC അതേ കൂളിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സ്പ്രിംഗ്ലറും ഫോഗറും അടിക്കി ചെയ്താൽ പശുവിന് നല്ലൊരു
1: കുറച്ചും കൂടെ കംഫർട്ട് കിട്ടും.
0: അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം ഫാമിൽ ഫുള്ളായിട്ട് അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടേക്കുക. ഇപ്പം ഇനി മഴക്കാലോ, ഇനിയിപ്പോ നമ്മൾ ചെയ്തിട്ടത് ഉപയോഗമില്ല. ഞങ്ങൾ ഈ ചൂടുകാലത്ത് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാ, അപ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴേക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം എല്ലാ സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചേക്കും. അതിന്റെ സാധനങ്ങൾ വരേണ്ട
1: താമസം, ഇവർക്ക് ആഹാരം തീറ്റ കൊടുക്കുന്നതും
0: എല്ലാത്തിനുള്ള സംവിധാനം. നമുക്കുള്ള തൊഴുത്തിൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കണം, എങ്കിൽ മാത്രമേ ലേബറെ കുറയ്ക്കാൻ പറ്റൂ. ഞങ്ങൾക്കെന്ന് വെച്ചാൽ കാലത്തെ ഒരു 3 മണിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തീരും. ഞങ്ങൾ ആദ്യമേ പശുവിനെ മോർണിംഗിൽ ആദ്യമേ പശുവിനെ ചാണകം വാരി കുളിപ്പിക്കും. കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കറവ മെഷീൻ ഉപയോഗിച്ചാൽ കറക്കുന്നു, പിന്നെ കറവ സ്റ്റാർട്ടിംഗ് ആയി. ഈ കറവയ്ക്ക് മുമ്പേ തീറ്റ കൊടുക്കും. ഫീഡ് കൊടുത്ത് തീർന്നാലുണ്ടെങ്കിൽ അവർക്ക് വൈക്കോലാണോ സൈലേജാണോ പുല്ലാണോ അതും കൊടുത്ത് തീരും. കറന്ന് തീർന്ന് വരുന്നതിന് മുമ്പിട്ട് ഒരാൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും. ഞങ്ങൾ കറന്ന് തീർന്ന് പാലെടുത്തോണ്ടിറങ്ങുമ്പോൾ പിന്നെ അവർക്ക് കിടക്കാനായി, പിന്നെ ആരും ഒരു ശല്യം ചെയ്യാൻ പോകണ്ട. പിന്നെ ഞങ്ങളുടെ ഒരു 10, 10:30, 10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നും കൂടെ നമ്മൾ കയറുമ്പോഴേ അവർക്കറിയാം. കയറുമ്പോഴേ അവർ ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങും. പിന്നെ വീണ്ടും ഒരു ചാണകമിടും, ആ ചാണകമെല്ലാം ജോലിക്കാരാ നീക്കം ചെയ്യും. കൂടുതൽ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം അടിച്ച് അവരെ ഒന്ന് നനച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് അവർ നിൽക്കും. നിന്നിട്ട് വീണ്ടും അതേ കണക്ക് കിടക്കും. പിന്നെ ഇവരെ ഇടയ്ക്ക് ചിലപ്പോൾ എഴുന്നേക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് അടുത്ത 2, 2:30 ആകുമ്പോഴടുത്ത് ഇത് മോർണിംഗിൽ എങ്ങനെയായിരുന്നു അതേ കണക്ക്
1: കറവാ.
0: 7 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഭാഗത്ത് ആരും പോകുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കാം, കിടക്കാം.
1: വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്
0: ഫില്ലാണ്, ഫില്ലാവുന്നതാണ് ഓട്ടോമാറ്റിക്. നമ്മള് അതിന്റെ പുല്ല് കൊടുക്കുന്ന തൊട്ടി മൊത്തവും ടെയിലിട്ടേക്കാണ്, അതിന് വെള്ളം കുടിക്കുന്ന ഡ്രിങ്കർ മൊത്തവും ഗ്രാനൈറ്റിൽ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ കുടിക്കാൻ.
1: കിടക്കുന്ന സ്ഥലമൊക്കെ മാറ്റുണ്ടോ?
0: മാറ്റുണ്ട്, മാറ്റുണ്ട്. കുറച്ച് ഭാഗം മാറ്റുണ്ട്, കുറച്ച് ഭാഗം മാറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടീനാണ്. മാറ്റിൽ നിൽക്കുന്നവരെ ഒരു 3 മാസക്കാലം കഴിയുമ്പോഴത്തേക്ക് മാറ്റില്ലാത്തടത്തേക്ക് പോവും, മാറ്റില്ലാത്തടത്ത് നിൽക്കുന്നവരും മാറ്റിലേക്ക് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ നിൽക്കുന്നവരുടെ കുളമ്പ് തേയ്യല, മറ്റവരുടെ കുളമ്പ് തേയ്. ഈ മാറ്റി നിൽക്കുമ്പോൾ അവരുടെ കുളമ്പ് കുറച്ച് വളരാനും എടുക്കാനും ഒക്കെ. അത് മാറ്റില്ലാത്തടത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരൊന്ന് അതിനൊരു ഇതുണ്ട്. കറവക്കാലം ആകുമ്പോഴത്തേക്ക് മാറ്റി നിർത്തും. ഒരു 3 മാസം 4 മാസം ചെനയാകുമ്പോഴത്തേക്ക് മാറ്റിൽ നിന്ന് മാറ്റും. വീണ്ടും 8 മാസം ചെനയാകുമ്പോഴത്തേക്ക് അവർ വീണ്ടും മാറ്റിൽ കയറും. അപ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യകതയാണ് മാറ്റി കിടക്കാനും ബോഡിക്ക് വെയിറ്റൊക്കെ കൂടി.

0: ഈ പ്രഗ്നന്റ് ആകുമ്പോൾ അവർക്ക് പിടിച്ചെഴുന്നേക്കാം, അപ്പോൾ മാറ്റി ചവിട്ടി അവർക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാം. അപ്പോൾ ഒരു 7 മാസം 8 മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു മരിലേക്ക് കയറുക.
1: അപ്പോൾ ഇതൊക്കെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈസ് ചെയ്യുക.
0: പിന്നെ കൃത്യം അത് നമ്മൾ ഒരു പശുവിനെ നമ്മൾ നിരീക്ഷിക്കും. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴായാലും ഞാൻ രാത്രി 1 മണിയായാലും എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞാൻ എൻ്റെ ഫാമിൽ കയറാതെ വീട്ടിൽ കയറിയാലും ഫസ്റ്റ് വന്ന് ഞാൻ എൻ്റെ ഫാമിലാണ് കയറുന്നത്, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറുള്ളൂ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ഒരു പശുവിന് അകിടവീക്കം ഉണ്ടെങ്കിലോ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലോ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലോ നമ്മൾ കൃത്യം ശ്രദ്ധിക്കുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ആ ഫാമിൻ്റെ ഓണറാണെങ്കിലും അവർക്ക് അറിയാൻ പറ്റും.
1: പിന്നെ എല്ലാത്തിൻ്റെ റെക്കോർഡും നിങ്ങൾ
0: എല്ലാത്തിൻ്റെ റെക്കോർഡാണ്, കുത്തിവെച്ച ഡേറ്റ് വരെ, മരുന്ന് കൊടുത്ത ഡേറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്തെങ്കിലും ഹെവി ആയിട്ട് ഇപ്പോൾ തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അതെന്നാണ് വന്നത്, അതിൻ്റെ എത്ര ശതമാനം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ എഴുതി ആ പശുവിൻ്റെ സൂക്ഷിക്കും. നമ്മൾ തൈലേറിയ വന്നു പോയി എന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുത്ത് ഒഴിവാക്കലൊന്നുമില്ല, അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പൂർണ്ണസ്ഥിതി ആരോഗ്യത്തിലാക്കിയിട്ട് വീണ്ടും എൻ്റെ കയ്യിൽ തൈലേറിയൊക്കെ വന്ന് ചാവാറായി പോയ പശുക്കൾ ഇപ്പോഴും ഏകദേശം 2-3 പ്രസവിച്ച എൻ്റെ ഫാമിൽ തന്നെ ഉണ്ട്.
1: അപ്പം വിനുജി, നമ്മൾ ഈ ക്ഷീരകൃഷി ചെയ്യുമ്പം ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടാറില്ല, അപ്പം അവിടെ മിക്കവാറും സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെ ആയിരിക്കും?
0: ഇപ്പം ഒരു ഫാം ഒരു 10-15 പശുക്കളോ ഇപ്പം ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും വന്നിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് ഒരു 10-15 പശുക്കളെ അങ്ങ് മേടിച്ച് ഇടും. അവരതിലൊരു പുല്ല് പോലും എടുക്കാൻ തയ്യാറാവുകയല്ല. ഒന്ന് രണ്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വരും. ജോലിക്കാർ വരിക, അവർക്ക് ഇപ്പം 15 പശുക്കളെ നോക്കുന്നോളെന്ന് പറയും, അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവർക്ക് പണി ഹാർഡാണ്. ഇപ്പം കാലത്തെ പുണ്ണാക്കും വെള്ളമൊക്കെ കലക്കിയെടുത്ത് ഈ 10-25 പശുക്കൾക്ക് പിടിച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം കൊടുത്തു കഴിയുമ്പോഴേ അവരുടെ പണി ഒരു വട്ടം ഒതുങ്ങും. പിന്നെ അതിനെ ബ്രഷിട്ട് തേച്ച് ഉരച്ച് കഴുകൽ, പിന്നെ പുല്ലൂട് ബ്രഷിട്ട് ഉരതി കഴുകൽ, ഈ അതിൻ്റെ ചാണകം സുഖമായിട്ട് അതിൻ്റെ ട്രോളികൾ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈസി മെത്തേഡാണെങ്കിൽ ജോലിക്കാരെ 1.5 മണിക്കൂർ ചെയ്യേണ്ട പണി 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാനാണ്. അപ്പോൾ അവർക്കും എളുപ്പമാണ്, 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർന്നിട്ട് അവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ നമ്മൾ നോക്കാം. നമ്മളല്ലാതെ 5 കുറേ പശു വാങ്ങിയിട്ടത്, പിന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് വെള്ളം പോലാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ പല കർഷകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അകിടുവീക്കം, ദൈനംദിന അകിടുവീക്കം എനിക്കും ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൊഴുത്തിൽ നമ്മളൊരു ചാല് പോലെയൊക്കെ വെച്ചിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പശുക്കൾ ചവിട്ടി അങ്ങോട്ട് കയറുകയും ചവിട്ടി ഇറങ്ങുകയും വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കയറിയൊക്കെ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ, ഞാൻ നല്ല ഏതാണ്ട് 2 അടി താഴ്ചയിൽ ഓട പോലെ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഗ്രില്ലിട്ടേക്കുക. അപ്പം ഇതിൻ്റെ മേളിൽ നിന്ന് പോകുന്ന വെള്ളം ഒന്നും തിരിച്ച് അതിൻ്റെ മേളിലേക്ക് കയറിയല്ല, ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ വെള്ളം എല്ലാം പോകുന്നത്. നമുക്ക് അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും കയറി നടക്കാം, ഉണങ്ങി ഇണക്കിയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മേളിൽ കൂടെ കയറി കാണാനോ. രണ്ട് എൻ്റെ ഇടത്തിൽ എന്ന് പറഞ്ഞാൽ വൺ സൈഡാണ്, പശു നിൽക്കുന്ന ഒരു 7 അടി വന്നതിന് ശേഷം പിന്നൊരു ഓട, പിന്നെ ഇവിടെ ഒരു 4 അടി 5 അടി. അത് ഞങ്ങൾക്ക് കറവ മിഷ്യൻ കൊണ്ടുപോകാനും അത്യാവശ്യം കുട്ടികളെ ഇങ്ങോട്ടൊന്ന് പിടിച്ചു കെട്ടാനും മറ്റ് പാലൊഴിച്ചു വെക്കാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് ഏരിയ ഇട്ടേക്കുന്നത്. ഈ ബാക്ക് ഏരിയ കൂടെ പശുക്കൾ ഒരു പശുവിന് നമുക്ക് അപ്പോൾ അസുഖം വന്നൊന്ന് എടുത്ത് പിടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റി കിടത്തണം, അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കൊണ്ടുപോകണം. പിന്നെ ചാണകം വരുന്ന അറബാന വെക്കാനും അതിൻ്റെ ട്രോളികൾ വെക്കാനും എല്ലാ പാല് കൊണ്ടുപോകുന്ന ട്രോളികൾ വെക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. കറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയി ട്രോളി കൊണ്ടുണ്ട്. ഇതെല്ലാം അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മതി.
1: അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്
0: ഇതെല്ലാം കൊണ്ട് അവർക്ക് അങ്ങ് ഇറങ്ങിപ്പോകാം. അന്നേരം പിന്നെ അവരുടെ പണി തീർത്തവർക്ക് അങ്ങ് ഡെയിലി ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഞാനും അവരോടൊപ്പം
1: നിൽക്കുന്നതുകൊണ്ട്
0: ഞാൻ ചെയ്തെങ്കിലും എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കൂടും. ഞാൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എത്രമാത്രം ഒരു ജോലിക്കാരൻ എത്രമാത്രം ജോലി ചെയ്യാൻ വെക്കുമെന്ന് നമ്മളറിയണം, ഓണർ അറിയണം. ഞാൻ കാലത്തിൽ വന്നിട്ട് കുറേ ഓർഡർ കൊടുത്തിട്ട് പോയാൽ പോരാ. ഇപ്പം പറയാം, നിങ്ങളൊരു 30 കെട്ട് പുല്ല് വെട്ടിയിട്ടേക്കണേ, ഈ 30 കെട്ട് പുല്ല് വെട്ടി അവൻ ചുമന്ന് വീട്ടിൽ വരുമ്പോൾ അവൻ എന്തുമാത്രം ആയാസമുണ്ട്, ആ 30 കെട്ട് പുല്ല് അവനെ കൊണ്ട് വെട്ടാൻ കഴിയുമോ? ചിലപ്പോൾ 1 ദിവസം 2 ദിവസം, ഇത് ദൈനംദിനം നടക്കേണ്ട കാര്യമാണ്. നമ്മളും കൂടെ കൂടുമ്പോൾ നമുക്ക് അറിയാൻ
1: പറ്റും. അതനുസരിച്ച്
0: അവർക്കൊരു ഫ്രീ കൊടുക്കും. പിന്നെ അതിനകത്ത് ഇട്ട് കളഞ്ഞിട്ട് പോകുന്നവരെ നമ്മൾ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ഒരാളെ പിടിച്ച് കയറ്റുക, ആ ആൾ പോകുമ്പോൾ വീണ്ടും അടുത്ത ഒരാളെ കൊണ്ടുവരിക. അത്യാവശ്യം നല്ലൊരാളാണെങ്കിൽ മാന്യമായുള്ള സാലറി കൊടുത്ത് അവരെ അങ്ങ്
1: നിർത്തും. നമുക്ക് കിട്ടുക. പാലൊക്കെ എങ്ങനെയാണ് നമ്മൾ?
0: പാല് കുറച്ച് ലോക്കൽ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നമ്മൾ അടുത്തുള്ളൊരു സംഘത്തിലാണ് കൊടുക്കുന്നത്. കൊട്ര ക്ഷീര സംഘം എന്ന് പറയാൻ നല്ല സംഘത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ ഇവിടം വരെ എത്താനുള്ളൊരു കാരണം. സംഘത്തില് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. പശുക്കളെ വാങ്ങാനും എടുക്കാൻ എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മളോടൊപ്പം ഉണ്ട്.
1: ഇത് നമുക്കൊരു പ്രോസസ്സിങ് ചെയ്യാൻ അങ്ങനെ വല്ലതും കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്.
0: പക്ഷെ ഞങ്ങളുടെ സംഘം നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോവേണ്ടി വന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്, അത്യാവശ്യം അവർ നല്ല കോഓപ്പറേറ്റീവുമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു ചെറിയ മാർജിൻ അതിൽ ബൈ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പിന്നെ അവിടെ ലേബർ വെക്കണം, പിന്നെ അതിന് എനിക്ക് വളരെ കുറച്ച്, ഞാൻ വൈഫ് അമ്മ 2 കുഞ്ഞുങ്ങളാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബൈ പ്രോഡക്റ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ എങ്കിൽ പിന്നെ ഇതിന്റെ എണ്ണം കൂട്ടണം, ജോലിക്കാരെ വീണ്ടും കൂട്ടണം, പിന്നെ അത്ര അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം പോകും, ക്രമേണ പോവും, പക്ഷെ തൽക്കാലം

0: പോകുന്നില്ല.
1: അപ്പൊ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ചാണകമൊക്കെ ഇതുമൊക്കെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ, പാല് മാതിരി തന്നെ. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്?
0: ചാണകം എനിക്ക് നമ്മുടെ വണ്ടിക്കാർ വന്നെടുത്തു പോകും, പക്ഷെ നമുക്കതിന് ചെറിയ പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഷെഡൊക്കെ ചെയ്ത് ചാണകം ഉണക്കാൻ, ഉണക്ക ചാണകത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം എനിക്കും ഒരു തെറ്റായ ധാരണയായിരുന്നു, എന്ന് വെച്ചാൽ ഈ ചാണകം പിഴിഞ്ഞ് അതിന്റെ സ്ലറി പോയി കഴിയുമ്പോൾ അത് വെറും ചണ്ടിയാണല്ലോ, അത് കൊണ്ടുപോയാൽ കൃഷിക്കാർക്ക് ഉപയോഗം ഇല്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണമാണ്. പക്ഷേ അത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ വേണ്ടാത്ത സാധനമാണ് ഈ വെള്ളം. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ ഗുണനിലവാരം ഒന്നും പോകുന്നില്ല, അതിൻ്റെ ബാക്ടീരിയയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചാണകം ഈ പിഴിഞ്ഞ ചാണകത്തിനകത്ത് വലിയ പോരായ്മകളൊന്നുമില്ല. അത് ഇട്ട കൃഷികൾ ഞാൻ കാണിയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ തഴച്ചു വളരുകയും
1: നല്ല വിലയും
0: നല്ല വിലയും. ഞാനും പുല്ലിന് അവിടെ നിന്ന് എനിക്ക് ചാണകം ഉണ്ടായിട്ട് പോലും ഈ പിഴിഞ്ഞ ചാണകത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന് രണ്ടു അഞ്ചാറ് മൂടി പുല്ലൊക്കെ നട്ടു നോക്കി. അപ്പം പുല്ലൊക്കെ നല്ല രീതിയിൽ നമ്മൾ മറ്റേ ചാണകവും ഇതും രണ്ട് ഒരേ സമയം തന്നെ രണ്ട് പോർഷനായിട്ട് തിരിച്ച് ഞാൻ ഒരു പൗപ്പത്ത് പുല്ല് നട്ടിട്ട് ഈ രണ്ട് ചാണകവും ഇട്ടു കൊടുക്കുക.
1: എക്സ്പെരിമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ.
0: പിന്നെ
1: വിനുജി, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്ന സമയം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു, താങ്കളുടെ എക്സ്പീരിയൻസ് അത്രയും അധികമാണ്. പക്ഷെ ഇന്ന് നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി.
2: കഠിനാധ്വാനത്തിലൂടെ ക്ഷീരമേഖലയിൽ വിസ്മയം വിരിയിച്ച വിനുവിന്റെ അറിവും അനുഭവങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. പശുവളർത്തൽ സംരംഭത്തിലൂടെ ജീവിത ഭദ്രത എങ്ങനെ ഊട്ടിയുറപ്പിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വിനുവിനെ ക്ഷീരമേഖലയിൽ പുതിയ വഴികൾ തേടുന്നവർക്ക് മാർഗദർശിയാക്കാം. വിനുവുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ വിനു വി എന്നിന്റെ ഫോൺ നമ്പർ 9544575836. നമ്പർ ഒരിക്കൽ കൂടി 9544575836. ഇനിയൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചെറുപയർ ദേഹബലവും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്ന ധാന്യമാണ് ചെറുപയർ. രോഗമുക്തിക്ക് ശേഷം ക്ഷീണാവസ്ഥയിലുള്ളവർക്ക് ആഹാരമായും ഔഷധമായും ഇത് പ്രയോജനപ്രദമാണ്. ഇതര പയർവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ് ചെറുപയർ. കഫം, പിത്തം എന്നീ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, രക്തദോഷം, രക്തപിത്തം, നേത്രരോഗം, കരൾ വീക്കം, മഞ്ഞപ്പിത്തം, വയറിളക്കം, പനി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ചെറുപയർ ഗുണകരമാണ്. ജ്വരം ശമിപ്പിക്കാനും ത്രിദോഷം നിയന്ത്രിക്കാനും ഫലപ്രദമാണിത്. വിത്ത്, വേര് എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. ഇലയും തണ്ടും നല്ല കാലിത്തീറ്റയാണ്. വിത്തിൽ ആൽബുമിനോയിഡ്, സ്റ്റാർച്ച്, എണ്ണ, കൊഴുപ്പ്, നാരുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, വളരെ വേഗം ദഹിക്കുന്ന പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്.
0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്.
2: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഉത്തരം, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ ശരാശരി 20 വരെ തേനീച്ച പെട്ടികൾ സ്ഥാപിക്കാം. കൂടുതൽ പൂമ്പൊടിയും തേനും ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ പെട്ടികളുടെ എണ്ണം ക്രമേ

0: ക്രമേണ വർദ്ധിപ്പിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആകാശവാണി കോഴിക്കോട്. കമ്പോള വില നിലവാരം, കാലാവസ്ഥ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,500, വടകര 23,070, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 12,500, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700, നാളികേരം 1,000 പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,510, മഞ്ചേരി ക്വിന്റൽ 4,000, മാനന്തവാടി ക്വിന്റൽ 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 26,500, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാം കോഴിക്കോട് 2,700, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റൽ 7,500, മഞ്ചേരി ക്വിന്റൽ 7,500, കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 34,000, പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചി കോഴിക്കോട് പുതിയത് ക്വിന്റലിന് 11,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700, ശർക്കര പാലക്കാട് ക്വിന്റലിന് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900, കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 660, വെറ്റില 100 തിരൂർ 40, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450, മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,650, അരി മാനന്തവാടി ക്വിന്റലിന് ഗന്ധകശാല 18,700, മട്ട 4,600, കുറുവ 4,500, അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700, നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-237-3901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് US മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. US ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്.

0: പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7ഉം കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3ഉം ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തിലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണ്.

0: നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
1: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി.

0: 2025 പത്മശ്രീ പുരസ്കാര ജേതാവും കർണാടക സംഗീതജ്ഞയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ടീച്ചറുടെ ജീവിതത്തിന്റെ വേറൊരു ഭാഗം ഞാൻ ഇനി ചോദിക്കാം. ആകാശവാണിയുടെ ചുമരുകൾ കാണുമ്പോൾ, ആകാശവാണി കാണുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ?
2: ഒന്നാമത് എന്റെ തറവാടായിട്ട് തോന്നും, രണ്ടാമത് എന്റെ ഹസ്ബൻഡിനെ ഓർത്തു,
1: അതെ
2: എന്റെ ചേട്ടനെ ഓർത്തു.
1: ഗോപിസാറിനെ കുറച്ച് രണ്ട് വാക്കും കൂടെ പറയണം.
2: ഗോപിസാറ് ഇവിടെ അസിസ്റ്റന്റ് സ്റ്റേഷൻ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം പിന്നെ ഇൻസ്റ്റലേഷനിലേക്ക് പോയി. ഇവിടുത്തെ ചില സ്റ്റുഡിയോ തന്നെ അദ്ദേഹം, മൈസൂർ സ്റ്റുഡിയോ, മദ്രാസിൽ, എവിടേക്കെയോ അദ്ദേഹം സ്റ്റുഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം ഒരു ഗായകനല്ലെങ്കിലും പാട്ടുകാരെക്കാളും സംഗീതത്തെക്കുറിച്ച് അറിയാമായിരുന്നു.
1: ഇത് പ്രണയവിവാഹമായിരുന്നു?
2: പ്രണയം എന്ന് പറയാനൊക്കെ ഇല്ല, എന്നാൽ പ്രണയവുമായിരിക്കും. അച്ഛനും അമ്മയൊക്കെ തീരുമാനിച്ച കല്യാണമാണ്. അദ്ദേഹത്തെ കിട്ടിയതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.
1: ടീച്ചറെ, ഇപ്പോൾ ആകാശവാണി തന്നെയുള്ള അനവധി സംഗീതത്തിന് എനിക്ക് തോന്നുന്നു ടീച്ചറെ ഏറ്റവും കൂടുതൽ ഇവരുമൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ആയിട്ട് അറിയാം, പക്ഷെ ആളുകൾക്ക് അറിയില്ല. ഗോപാലകൃഷ്ണൻ സാർ, കെ എസ് ജി സാറ്, വീണ വെങ്കട്ടരാമൻ സാറ്, പിന്നെ എൻ എസ് ബാലകൃഷ്ണൻ സാറ്, പിന്നെ വെങ്കടാചലം സാർ വയലിൻ, എൻ്റെ ഗുരുനാഥൻ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, പെരുമ്പാവൂർ സാറ്, ലീല പി നായർ, തബല മണിച്ചേട്ടൻ, മാലികര കൃഷ്ണകുട്ടി സാർ, എസ് ആർ രാജു സാർ, ഇത്രയും ആളുകൾ ടീച്ചറ് അവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില,
2: അതൊരു സുവർണ കാലഘട്ടമായിരുന്നു.
1: ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അഗ്രഗണ്യരായിരുന്നു.
2: നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, റെക്കോർഡിങ്ങിന് ഞാൻ വരുമ്പം ഞാൻ വിചാരിക്കും, അയ്യോ സാറായിരിക്കണേ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നമ്മളെ ഒരിക്കലും ഭയപ്പെടുത്തിയില്ല, വളരെ മൃദു സ്വഭാവമായിരുന്നു. അപ്പം നമുക്ക് പാടാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് നമ്മുടെ മനസ്സിലുള്ള പകുതിയും പുറത്തേക്ക് വരികയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു നെയ്യാറ്റിങ്കര വാസുദേവൻ അവർക്ക്. ഒരിക്കലും ഇന്ദസൗഖ്യ കാപ്പിരാഗത്തിൽ, അത് മെയിനായിട്ട് ഞാനിവിടെ പാടി. പാടിയപ്പോഴ് തമ്പുരു ഇട്ട് തന്ന നെയ്യാറ്റിങ്കര സാറായിരുന്നു. സാർ പറഞ്ഞു, ഓവനിക്ക് എന്താണ് എ ഗ്രേഡിന് കൊടുത്താൽ തീർച്ചയായിട്ടും കിട്ടും, കൊടുക്കൂ എന്ന് പറഞ്ഞു. അതുവരെ എനിക്കൊരു ഭയമായിരുന്നുകൊണ്ട് ഞാൻ കൊടുത്തിരുന്നില്ല, കൊടുക്കാതെ തന്നെ പിന്നെ കിട്ടിയെന്നുള്ളത് വാസ്തവം. അപ്പം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വീട്ടിൽ വന്ന് ഒരിക്കല് എപ്പോൾ വരുവാരോ, അത് ഒരു അഞ്ചാറ് പാട്ടുകൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് തന്നു. റെക്കോർഡ് ചെയ്ത് തന്നിട്ട് ഇതൊക്കെ കച്ചേരിക്ക് പാടണം കേട്ടോ. ഒരു കൃതി തന്നെ ആയിരിക്കും ചിലപ്പോൾ പലയിടത്തും പാടി, പക്ഷെ അതിൻ്റെ മനോധർമ്മം എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടാണ്. അല്ലാതെ ഒരിടത്ത് പാടിയ അതേ ടൈപ്പ് സ്വരങ്ങളായിരിക്കില്ല പിന്നെ പാടുന്നത്, അതേ ടൈപ്പ് രാഗമായിരിക്കില്ല പിന്നെ പാടുന്നത്. അതൊരു കലാകാരൻ്റെ അങ്ങേയറ്റത്തെ കഴിവാണ്. പിന്നെ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എം ജി രാധാകൃഷ്ണൻ്റെ കാര്യം പറയാം, എന്നെ ലൈറ്റ് മ്യൂസിക്കിനൊന്നും വിളിച്ചിട്ടില്ല, എന്നെ ഗോപാലൻ നായർ സാറാണ് ഉദയഗീതത്തിന് വിളിച്ചിരിക്കും. വാസതി എനിക്ക് പേടിയായിരുന്നു.

0: ചേട്ടൻ വിളിക്കാതിരിക്കുന്നത് നല്ലതെന്ന് ഞാൻ വിചാരിക്കും. എന്നുവെച്ചാൽ ആ സ്വാതന്ത്ര്യം കൊണ്ട് ചിലപ്പം വല്ലതുമൊക്കെ പറഞ്ഞു തന്നിരിക്കും. എന്നാലും ചില പാട്ടുകൾ ഇന്നും പാടുന്നുണ്ട്, ഘനശ്യാമ, ഓടക്കുഴൽ വിളി, ഓടക്കുഴലി, ഇതെല്ലാം ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ പച്ച പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ
1: ലളിതഗാന ശാഖ തന്നെ.
0: അതെ, ടേണിംഗ് പോയിന്റ്.
1: ടേണിംഗ് പോയിന്റ് അല്ലേ പെരുമ്പാവൂർ സാറ്?
0: പെരുമ്പാവൂരിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാല് ക്ലാസിക്കല് നന്നായിട്ട് പാടുമല്ലോ. ആരുടെ ആയാലും ഒരു കൊച്ചു കുട്ടിയുടെ ആണെങ്കിലും അദ്ദേഹത്തിന് അറിയാൻ മേലാത്തൊരു കീർത്തനം, നല്ല കീർത്തനമാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് അത് പഠിക്കും. അതൊരു വലിയ മനസ്സാണ് അല്ലേ? വലിയ വലിയ മനസ്സാണ്. പിന്നെ KSG ജ്ഞാനത്തിന്റെ ഈ നിറകുടം എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം നിർത്തിക്കളഞ്ഞത് നമ്മുടെയൊക്കെ ഒരു നഷ്ടമാണ്. ഇപ്പോഴും കീരവാണി, ബൃന്ദാവന സാരംഗിയൊക്കെ ഇതിലുണ്ട്. എന്താണത്? എന്നാ പാരമ്പര്യം വിട്ടുള്ള ഒരൊറ്റ സംഗതിയില്ല. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് രാഗത്തിന്റെ ഫുൾ ഭാവം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ വെങ്കടാചലം എത്ര കച്ചേരിക്ക് വായിക്കുമായിരുന്നു.
1: ഒരുപാട് കച്ചേരി വെങ്കടാചലം,
0: ഒരുപാട് വെങ്കടാചലം സമയം വായിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ കൃഷ്ണൻകുടി. കൃഷ്ണൻകുടിച്ചേരന് ആ വ്യക്തിയെ ഒരിക്കലും മറക്കാനൊക്കെ ഇല്ല. കച്ചേരി ഇല്ലാത്ത ദിവസം വീട്ടിൽ വരും, ഭാഗവതരേ എന്നാണ് വിളിച്ചു. ഇത്ര സ്നേഹം ഉള്ള പെരുമാറ്റം. അതുപോലെ തന്നെ കൃഷ്ണൻകുടിച്ചൻ വായിക്കുന്ന അവസരത്തിൽ നമ്മളാണോ ഇത് പാടിയതെന്ന് തോന്നും.
1: കച്ചേരിയുടെ ലെവല് തന്നെ,
0: ലെവല് തന്നെ. പല്ലവി പാടിക്കഴിഞ്ഞ് അനുപല്ലവിയിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് ഉയരുകയാണ്. അതെന്താണ് എനിക്കറിഞ്ഞൂടെ. എന്നാ വലിയ കണക്കുകളും ഒന്നുമല്ല വായിക്കുന്നേ, പക്ഷെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് വായിക്കാം മൃദംഗത്തിൽ എന്നുള്ളത് അദ്ദേഹത്തിന് കഴിഞ്ഞേ ഉള്ളൂ ഒരാൾ. അതുപോലെ രാജശേഷനും.
1: അതെ,
0: അന്ന് ലൈറ്റ് മ്യൂസിക്കിന് എസ് എസ് സ്വാമിയും എസ് വെങ്കട്ടരാമനും KSG അവരാണ് ഉള്ളത്. അല്ലാതെ ഈ കീബോർഡ് ആ വിധത്തിലുള്ള യാതൊരു ഇൻസ്ട്രുമെന്റ്. എന്നിട്ടും ആ പാട്ടുകളൊക്കെ ഇന്ന് ദാസേട്ടന് ഒരുപാട് പാട്ടുകൾ ചേട്ടന്റെ പാടിയിട്ടുണ്ട്. ഇവിടെ പാട്ടുകൾക്കെല്ലാം ഇവരാണ് BGM സൃഷ്ടിച്ചിരിക്കുന്നത്.
1: മണിച്ചേട്ടൻ തബല.
0: മണിച്ചേട്ടൻ തബല. വെളിയിൽ നിന്നൊന്നും ഒരാളും കാണത്തില്ല, ഇവര് തന്നെ. പിന്നെ ഇതുണ്ടല്ലോ വൃന്ദവാദ്യം, അതിനൊക്കെ അവര് തന്നെ. പക്ഷെ ആ ഒരു തികവ്, മികവ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ആരിലും. അവര് ക്ലാസിക്കൽ സിംഗേഴ്സും ക്ലാസിക്കൽ വായിക്കുന്ന അർഷന്മാരുമാണ്. എങ്കിൽ പോലും ലൈറ്റ് അവരുടെ കയ്യിൽ ഒരു വല്ലവൻ പുല്ലു ആയുധം എന്നുള്ള രീതിയിലായിരുന്നു.
1: രാധാകൃഷ്ണൻ ചേട്ടനും വാസുദേവൻ സാറും കൂടെ
0: ഒരുമിച്ച് കുറെ കച്ചേരി നടത്തിയിരുന്നു.
1: ടീച്ചർ നേരിട്ട് കണ്ടു.
0: പിന്നെ വാസുദേവൻ സാർ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട്
1: എന്തോ മഹാനുഭാവലു പാടി.
0: എന്തോ മഹാനുഭാവലു, പിന്നെ ലളിതല്.
1: ഓ,
0: അത് രണ്ട് പേരും കൂടെ പാടുന്ന എന്താണ് അതിന്റെ ഒരു ഓഫൻ ആയിട്ടല്ലേ അവര് സ്വരമൊക്കെ പാടുന്നത്. അല്ലാതെ നേരത്തെ കുറിച്ചു വെച്ചല്ലോ പാടുന്നത്. മനോധർമ്മ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. വാചസ്പതിയിലെ ഒരു കീർത്തനം ഉണ്ടല്ലോ, ആ കീർത്തനം അതൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. അത് വീട്ടിലെ മേടയിലെ മുകളിൽ ഉള്ള ആ ഹാളിലിരുന്നാണ് രണ്ടുപേരും പറയുന്നത്. ഞാൻ ഒളിച്ചു നിന്ന് കേൾക്കും അതൊക്കെ. അതൊക്കെ ഒരു കാലം.
1: ടീച്ചറെ, ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ചെറുതാവും, പക്ഷെ ഇപ്പോഴും ടീച്ചറെ ഇങ്ങനെ സംഗീതം വളരെ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് മനസ്സിൽ കൊണ്ടു നടക്കണു, അത് കുട്ടികളിലേക്ക് എത്തിക്കണു. ഇപ്പോഴും ഒരു ഗവേഷണ ബുദ്ധി
0: ഇപ്പോഴും
1: ഉണ്ട്. ഞാൻ അതിന്റെ വളരെ പാരലായിട്ട് ടീച്ചർ KSG സാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. അവസാന കാലത്തിന്റെ വാസുദേവൻ സാറിന്റെ സമയമൊക്കെ രണ്ടുപേരും ഏകദേശം കുറച്ചൊരു ഡിപ്രസീവ് മൂഡിൽ പോയിട്ടുള്ളവരാണ്. മനുഷ്യരാണ്, നമ്മുടെ എല്ലാ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ എങ്ങനെയാ അതെങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചത് ടീച്ചർക്ക്?
0: സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ശിഷ്യരാണ് എന്റെ സമ്പത്ത്. ശിഷ്യരെ പഠിപ്പിക്കുമ്പോഴും ശിഷ്യരുടെ മുഖം കാണുമ്പോഴും അവരുടെ സ്നേഹം കാണുമ്പോഴും ഒരു ഡിപ്രസീവ് മൂഡായിട്ടിരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെ എങ്ങനെ ഉയർത്താം? വാസ്തവത്തിൽ എല്ലാവരും എന്നെ കുറ്റവും പറയാറുണ്ട്, ശിഷ്യരെ മാത്രമാണോ പാടിക്കും. ശിഷ്യരെ മാത്രമല്ല ഞാൻ പാടിക്കുന്നത്, എങ്കിൽ പോലും ശിഷ്യർക്ക് കൂടുതൽ അവസരങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അവരുടെ പാട്ടും അവരുടെ പ്രോഗ്രസ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പം എൻ്റെ മൂഡേ മാറും. ബഹുമുഖ പ്രതിഭകളുമുണ്ട്, ഇതിൽ മാത്രം പോകുന്നവരുമുണ്ട്. അവരുമായിട്ടുള്ള സഹകരണം കൊണ്ടായിരിക്കാം എനിക്ക്. പിന്നെ എൻഗേജഡാണ് ഞാൻ എപ്പോഴും, അപ്പോഴും ഒരു ഡിപ്രഷനിൽ ഇരിക്കാൻ പറ്റില്ല. എനിക്കൊരു നല്ല ഗുണമാണോ അതോ ചീത്ത ഗുണമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കയറി വരും തലയിലേക്ക്.
1: അതൊരു വലിയൊരു ഭാഗ്യമാണ് ടീച്ചർ, വലിയൊരു ഭാഗ്യം.

0: വിഷമമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും, എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഡിപ്രഷൻ അടിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ക്രിയേഷൻസ് മനസ്സിൽ വരുമ്പോൾ അത് അച്ചട്ടാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ താലോലിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വേറെയും വരും. അങ്ങനെ വേണം എന്നാണ് എൻ്റെ ഒരു.
1: ടീച്ചർക്ക് അതിന് ആരെങ്കിലും മാതൃകയുണ്ടോ? അച്ഛനോ?
0: ആരുമില്ല, ആരുമില്ല. എനിക്ക് തന്നെത്താനെ തോന്നി എൻ്റെ കുട്ടികളെ എങ്ങനെ നന്നാക്കാം ഉയർത്താം എന്നുള്ളത്, മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം ചെയ്യാം എന്നുള്ളത് ഒരു ചിന്താഗതി എനിക്കുണ്ട്. അത് സ്വന്തമായിട്ട് എനിക്ക് വന്നിട്ടുള്ളതാണ്. സ്വന്തമായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമുക്ക് പല ഐഡിയാസും കിട്ടും. നമ്മൾ വിചാരിക്കാത്ത ഐഡിയാസ് കിട്ടും. അത് ചിലപ്പം നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അപ്പോഴെഴുതിയിടണം, അല്ലെങ്കിൽ മറന്നുപോകും. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവം മനസ്സിലേക്ക് വരുന്നത്, പിന്നെ അതിനെ വർക്കൗട്ട് ചെയ്യും.
1: പുതിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നവർക്ക്, ഞാൻ ഉൾപ്പെടെ, ടീച്ചർക്ക് അങ്ങനെ തന്നെ പറയണം, ടീച്ചറുടെ ഒരു ഒരു അഡ്വൈസ്ന്നോ അല്ലെങ്കിൽ ടീച്ചർ സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പാട്ട് പഠിത്തം അല്ല സംഗീതം നമ്മുടെ ഒരു വഴിയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനുതകുന്ന രീതിയിലുള്ള ഒരു ഒരു പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പാട്ടിനെ നമ്മളൊരു സംഗീതത്തിനെ നമ്മുടെ വഴിയായി കൊണ്ടു നടന്ന് അതിന് ഒരു പ്രൊഫഷനായി ഇപ്പൊ ടീച്ചർ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം അംഗീകരിച്ച ഒരു സംഗീതജ്ഞയാണല്ലോ. അതിലേക്ക് എത്താനുള്ള വഴി ടീച്ചർ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, ടീച്ചറുടെ ഉള്ളിലുള്ള ആ പാഷനെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനും, ഉള്ളിൽ നമ്മൾ തന്നെ ആ ഉറച്ച് ആ വിശ്വാസം കീപ്പപ്പ് ചെയ്യാൻ, അങ്ങനെയാണല്ലോ ടീച്ചർ എടുത്ത് ഞാൻ മനസ്സിലാക്കിയതാട്ടോ. നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെയാണ് അവര് അവരുടെ സംഗീതം എങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടത്? ടീച്ചറുടെ കാഴ്ച,
0: അവര് വ്യൂ ചെയ്യേണ്ടത് സംഗീതത്തിനോടൊരു പാഷൻ വേണം. പാഷൻ ഇല്ലാതെ യാതൊരു സാധ്യതയും അതിനില്ല. ആ ഇത് പിന്നെ മതി, അല്ലെങ്കിൽ ഇത്രയും മതി എന്ന് പരിശ്രമം, നമ്പർ വൺ പരിശ്രമം വേണം. പാട്ട് ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ, ആ പാട്ടിനെ പറ്റി ഉള്ള വിഭാവനം ചെയ്യണം. അല്ലാതെ ഒരു ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് ഒന്ന് പഠിച്ചു, പഠിച്ചിട്ടങ്ങ് പാടുക. ഉദാഹരണം ഞാൻ പറയാം, അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടാണെങ്കിൽ അതെങ്ങനെ ആ അർത്ഥത്തിനനുസൃതമായിട്ട് വോയിസ് കൺട്രോൾ വരുത്തുക, അതൊരു പ്രധാന കാര്യമാണ്. അല്ലാതെ എല്ലാം യൂണിഫോമായിട്ടങ്ങ് പാടിപ്പോയാൽ ഒരു ഒരു ഭാവം ഉണ്ടാകില്ല. ഇപ്പം ലൈറ്റ് മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഭാവം കൊടുത്തേ പാടാൻ ഒക്കുള്ളൂ. അതുപോലെ എന്തുകൊണ്ട് ക്ലാസിക്കലും ചെയ്യൂടാ? ചുമ്മാ അങ്ങ് പാടിപ്പോകാതെ ആ ഭാവം കൊടുത്ത് പാടുമ്പോഴത്തേക്ക് ആ ഫീല് മനുഷ്യന് അത് കിട്ടും. ഇപ്പം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ക്ലാസിക്കൽ കേൾക്കുകയാണ്, വളരെ ഭാവപ്രധാനമായിട്ടുള്ള ഒരു സംഗതി വരുമ്പോൾ ആഹാ എന്ന് പറഞ്ഞു പോകും. എന്താണ് മ്യൂസിക് എന്ന് പറയുന്ന? വൈബ്രേഷൻസ് ആണ് അല്ലേ? ആ വൈബ്രേഷൻസ് നമ്മുടെ തലച്ചോറിലോ ഒക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവപ്രകടനമാണത് അല്ലേ? അത് മ്യൂസിക്കിനുള്ളൊരു കഴിവ് അപാരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല.
1: ഇന്ന് ടീച്ചറെ നമ്മൾ ഉടനെ ഒരു വീഡിയോ ആക്കുന്നു, ഒരു ഫോണിൽ എടുത്തിട്ട് ഒരു മിനിറ്റാക്കി ഞാൻ പാടുകയാണ്, എന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുക ഇത് എന്റെ പാട്ടാണ്, എനിക്ക് വേണ്ടി എല്ലാവരും കൈയടിക്കൂ.
0: അതാണ് എനിക്ക്, നിങ്ങളൊന്ന് കൈയടിക്കൂ, കൈയടി ചോദിച്ചു വാങ്ങിക്കുക. അത് ചോദിച്ചു വാങ്ങിക്കേണ്ടതാണോ? കൈയടി നന്നായിട്ട് പാടിയ കൈയടിക്കും.
1: ടീച്ചർ ശാസ്ത്രീയ സംഗീതം പാടി എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ ലളിതഗാനം പാടി ആരും ഒരുപക്ഷെ പെട്ടെന്ന്
0: കേട്ടിട്ടുണ്ടാവില്ല. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് പോയി, കാരണം ക്ലാസിക്കലിൽ മാത്രം ആയപ്പോ ശബ്ദമൊക്കെ.
1: എന്നാലും രോഹിണി നക്ഷത്രമേ,
0: അത് ഒ എൻ വി സാറിന്റെയാണ്. അന്ന് മ്യൂസിക്കൽ ഫീച്ചറൊക്കെ ഒരുപാട് ഗോപാലനർ സാർ ചെയ്തിരുന്ന ഒരു കാലമാണ്. അതിലും ഞാൻ പാടിയിട്ടുണ്ട്. ഏതൊക്കെയാ പാടിയതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിൽ രോഹിണി നക്ഷത്രം പാടിയത് എൻ്റെ ജ്യേഷ്ഠൻ എം ജി രാധാകൃഷ്ണനാണ്. എല്ലാവരുടെയും വേരം ചേട്ടൻ്റെ ട്യൂണാണെന്ന്.
1: ഞാനും അതാ വിചാരിച്ചു.
0: അല്ല, ഗോപാലനർ സാറിൻ്റെയാണ്. അത് ഹംസനാഥത്തിൽ ഇപ്പം എൻ്റെ ശബ്ദമൊക്കെ പ്രായമായ ശബ്ദമായി പോയി, എങ്കിലും ചോദിച്ചുകൊണ്ട് ഒരു വരി വേണം.

0: ളോർത്തു രോമാഞ്ചം കൊള്ളുകയോ, ഇന്നും രോമാഞ്ചം കൊള്ളുകയോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ആകാശവാണിയായിട്ട് എനിക്ക് മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. ഞാൻ ഗാനപ്രവീണ പാസ്സായപ്പം ഇവിടെ ഒരു വേക്കൻസി വന്നു അനൗൺസറുടെ.
1: ഓ അത് ശരി, ഇവിടെ അനൗൺസർ ആയിരുന്നു.
0: ആയിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ തറവാടാണ് ഇതെന്ന്. അന്ന് അനുഗൃഹീത ശബ്ദം ഉള്ളത് ടി പി രാധാമണി, ഗംഗാധരൻ നായർ, അങ്ങനെ പ്രഗത്ഭരായ നാടകത്തിൽ രാമൻകുട്ടി നായർ, വീരരാഘവൻ നായർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു. ഈ മറ്റുള്ളവരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ കലാകാരന്മാർ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇവരും കൂടെ ഉണ്ടായിരുന്നു. വളരെയധികം പ്രഗത്ഭരായിരുന്നു. നാഗവല്ലി ആർ എസ് കുറുപ്പ്, ഇവരെല്ലാം ഈ കാലത്താണ് ഞാൻ അനൗൺസറായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് എൻ ഗോപാലപിള്ള സാർ, സാറാണ് ജഡ്ജായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ എസ് ഡി ശക്തിധരൻ നായർ സാറാണ്. രണ്ടുപേരും കൂടെയാണ് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സംഗീതത്തിൻ്റെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സംഗീതത്തിൻ്റെ ആകുമ്പോൾ നമ്മൾ മുക്കിമൂളിയെങ്കിലും പറയുമല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഊത്താണ്ട് എന്നാണോ പറയേണ്ടത്, ഊത്താങ് എന്നാണോ പറയേണ്ടത്. അപ്പോൾ എനിക്കറിയായിരുന്നു, ഞാനത് പറഞ്ഞു. എന്നിട്ട് ഒരു കുറേ അങ്ങനെ ഈ സീലൻഡറേറ്റ, അതിൻ്റെ സ്പെല്ലിംഗ് വരുമ്പോൾ കോയിലൻഡറേറ്റാന്ന് വരും, അങ്ങനെയുള്ള കുറേ എഴുതി തന്നു എൻ ഗോപാലപിള്ള സാറ്. ഇതൊക്കെയൊന്ന് പ്രൊനൗൺസ് ചെയ്ത് പറയൂ കുട്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു, ചിലതൊക്കെ തെറ്റിച്ചു. അത് കഴിഞ്ഞ് പത്രത്തിൽ നിന്ന് ഒരു കട്ടിങ് എടുത്തു തന്നിട്ട് ഇതൊന്ന് അനൗൺസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അന്നത്തെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്തായിരുന്നു, നിപാത കവച കാലകേയവധം, ഇങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള. ഞാനങ്ങ് അനൗൺസ് ചെയ്തു, ഞാൻ പത്രമൊക്കെ കുറേ വായിച്ച് അനൗൺസ് ചെയ്ത് ഒരു ട്രെയിനിങ് നടത്തിയിട്ടാണ് വന്നിരുന്നത്. എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് തിരുവഴ ജയശങ്കറിനായിരുന്നു. അങ്ങനെ കുറേ പേരെ എടുത്തിരുന്നു.
1: ശ്രീലങ്കൻ റേഡിയോ അതുമായിട്ട്.
0: അതെ അതെ,
1: വാണിജ്യ നിലയം അല്ലേ?
0: വാണിജ്യ നിലയം അന്ന് ഒരുപാടുണ്ട്. അന്നൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ നടത്തിട്ടുണ്ട്. മാലി, ഫ്ലൂട്ട് മാലി,
1: ഫ്ലൂട്ട് മാലി,
0: ആ ഫ്ലൂട്ട് മാലി. ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞൊരു സൈലൻസ് ഉണ്ട്, അതങ്ങ് നീണ്ടുപോകും ചിലപ്പോഴും. അപ്പം നമ്മൾ ഫെയ്ഡർ ഓഫ് ചെയ്തിട്ട് അടുത്ത അങ്ങ് അനൗൺസ് ചെയ്യും. അങ്ങനെ എനിക്ക് പറ്റി കേട്ടോ. ആ അദ്ദേഹം ഏതോ ഒരു രാഗം വായിച്ചു നിർത്തി, കീർത്തനം എന്തോ സ്വരത്തിലേക്ക് വന്നു, സ്വരത്തിലേക്ക് വന്ന് കുറേ വായിച്ചു. വായിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മിനിറ്റ് അനക്കമില്ല. ഞാനെന്ത് ചെയ്തു, ഫെയ്ഡർ ഓൺ ചെയ്ത് അടുത്ത ഐറ്റം അങ്ങ് അനൗൺസ് ചെയ്തു. അപ്പോഴത്തേക്ക് ദാ വരുന്നു സ്വരം.
1: ഓ ശരി,
0: അടുത്ത സ്വരം.
1: അയ്യോ
0: അയ്യോ, എസ് ഡി സ്റ്റുഡിയോയിലേക്ക് കുതിച്ചു പാഞ്ഞു വരികയായിരുന്നു കുറേ പേര്. ഞാൻ വിറക്കിയായിരുന്നു കേട്ടോ, വിറക്കിയാന്ന് പറഞ്ഞാൽ വിറക്കിയായിരുന്നു. ഇപ്പൊ രണ്ട് മിനിറ്റ് കൂടുതൽ സൈലൻസ് വന്നാൽ നമുക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു മിനിറ്റേ ആയിട്ടുള്ളെങ്കിൽ മെമ്മോ അടിച്ച് കയ്യിൽ തരും. അങ്ങനെ അങ്ങനെയായിരുന്നു ആ കാലത്ത്. രണ്ടാമതിടെന്ന് പറഞ്ഞു ശക്തിയായിരുന്നു സാർ. എല്ലാവരും സ്റ്റുഡിയോയിലിരിക്കുക, ഞാനിങ്ങനെ എലിയെ പോലെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പം നോക്കി, വാച്ച് നോക്കി, അപ്പം രണ്ട് മിനിറ്റ് കൂടുതൽ.
1: ഓ ശരി,
0: ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അല്ലെങ്കിൽ അന്നും എന്നെ ഇവിടുന്ന് 3 മാസമേ ഇരുന്നുള്ളൂ. പക്ഷെ 3 മാസം ശരിക്കും വർക്ക് ചെയ്തതാണ്. അനൗൺസ്മെൻറ്റ് മാത്രമല്ല ഗോപാലൻ നായർ സാറിൻ്റെ ഉദയഗീതം, ആര് വന്നാലും എന്നെയും കൂടെ പിടിച്ചിടും സാറ്. പൊന്നമ്മാൾ ടീച്ചർ, ഈ വലിയ ആളുകളുടെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട് ഞാൻ. രാധാമണി ചേച്ചി, രാധാമണി ശാരദാമണിയുണ്ട്, രമാബായി, കമലാ കൈലാസനാഥൻ, കമലാ കൈലാസനാഥൻ്റെ സിസ്റ്റർ പത്മ, ഇവരുടെ കൂട്ടത്തിലൊക്കെ ഞാൻ കൊച്ചുകുട്ടിയാണെന്നൊന്നും വിചാരിക്കത്തില്ല. ഗോപാലൻ നരിയേട്ടൻ ഇടുമായിരുന്നു എന്നെ കൂടെ. അപ്പം ഞാനിവിടുന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ

0: അതും ഒരു കഥയാണ്. റിസൈൻ ചെയ്ത് പോകുമ്പം ഗോപാലൻ നായർ സാർ പറഞ്ഞൊരു വാക്യമുണ്ട്, ഓമനക്കുട്ടിയുടെ 25 വർഷത്തേക്കുള്ള ഉദയഗീതം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തു. എനിക്കിവിടുന്ന് പോകാൻ ഇഷ്ടമില്ലായിരുന്നു കോളേജിലേക്ക്. ഒരു വർഷത്തെ വേക്കൻസി ആയിരുന്നു കോളേജിലെ. ജി വേണുഗോപാലിൻ്റെ അമ്മ മദ്രാസിൽ പഠിക്കാൻ പോയപ്പോഴുള്ള ആ വേക്കൻസിയിൽ ഒരു വർഷത്തേക്ക് പി എസ് സി ആയിരുന്നു. അപ്പോൾ പി എസ് സിയുടെ ആണെങ്കിൽ ഒരു വർഷം വർക്ക് ചെയ്താലും, ഒരു ദിവസം വർക്ക് ചെയ്താലും, ഒരു വർഷം വർക്ക് ചെയ്താലും അടുത്ത വേക്കൻസി ഒന്ന് നമുക്ക് തരും. അതായിരുന്നു അപ്പോഴ്. അത് രസകരമായുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഒരു ദിവസമാണേലും കോളേജിലിരുന്നാൽ മതി എന്ന് വെച്ചാൽ. ഇവിടെ രാത്രിയിലുമൊക്കെ അനൗൺസ്മെൻ്റ് ഡ്യൂട്ടി വരും, പിന്നെ ഇലക്ഷൻ സമയമാകുമ്പം എത്ര സമയം ഇരിക്കണമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അച്ഛന് തോന്നി. അച്ഛൻ പറഞ്ഞു ഒരു ദിവസമായാലും കോളേജിൽ പോകണം, കോളേജിൽ ജോലി കിട്ടുകയാണെങ്കിൽ. എനിക്കാണെങ്കിൽ ഇവിടെയും, അതായത് പ്രേം നസീർ വരും, ഷീല വരും, അവർ വരും, ഇവർ വരും, സിനിമാക്കാരെല്ലാം വരും, അവരെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം, അവരുമായിട്ട് പരിചയപ്പെടാം. അതൊക്കെ ആ പ്രായത്തിലുള്ള ഒരു സന്തോഷമാണ്. ഞാൻ എന്ത് ചെയ്തു, രണ്ട് ദിവസം ഇൻ്റർവ്യൂയാണ്. ഒന്ന് അക്കാഡമി വെച്ച്, അത് മിസ്സസ് നായർ, കുമാരസ്വാമി സാറ്, കൊളീജിയറ്റ് ഡയറക്ടർ ഭാസ്കരൻ നായർ സാറ്, സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള രണ്ട് പേര്, പിന്നെ സീനിയർ ആയിട്ടുള്ള പാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ, ഇവരൊക്കെയാണ് ഇരിക്കുക. രേവം മെറ്റീസറും കവിയറിയും ഇവരാണ് ഇരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു നീ വേഗം കുളിച്ചൊരുങ്ങിയിട്ട് അക്കാഡമിയിലേക്ക് പോകൂ. ഇത് ആദ്യത്തെ ഇൻ്റർവ്യൂ പാട്ടിൻ്റെ, പിന്നെ പി എസ് സിയിൽ വേറെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പം ഇവരിങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു. അതാണ് ഞാൻ മിസ്സസ് നായരെ ഒരിക്കലും മറക്കില്ല. ശബ്ദത്തിനും നാദത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പം ഞാനൊന്ന് പരിങ്ങി പരിങ്ങിയപ്പം ഒരു കസേര അടുത്ത് കിടപ്പുണ്ടായിരുന്നു മിസ്സസ് നായർ. അതങ്ങോട്ട് വലിച്ച് ചറന്നുള്ള ശബ്ദത്തിലിട്ട്, ഇത് ശബ്ദമാണോ നാദമാണോ കുട്ടി? അപ്പോഴേ ഞാൻ പറഞ്ഞു അതിൻ്റെ. അപ്പോൾ അതിന് മുൻപ് ഞാൻ അങ്ങോട്ട് അക്കാഡമിയിലേക്കല്ല പോയത്, ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നൊരു ക്യാബിനിൽ ഒളിച്ചിരുന്നു. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിന് പോയെങ്കിലല്ലേ അടുത്ത ദിവസം പോകേണ്ടതുള്ളൂ. അപ്പോഴും അച്ഛൻ നോക്കിയപ്പോൾ അക്കാഡമി പോയിട്ടില്ല ഞാൻ. അച്ഛൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം പെക്കോ ആയിട്ട് വലിയ നല്ല ദേഷ്യമുള്ള ഒരു സാറായിരുന്നു അന്ന്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇൻ്റർവ്യൂവിന് അവൾ പോയില്ല, അവൾ ഇങ്ങോട്ട് വന്ന് കാണുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉടനെ പ്യൂൺസിനെ അയച്ചു, ഇവിടെ എല്ലാ ക്യാബിനിലും പോയി നോക്ക്, പഴയ സ്റ്റുഡിയോയിൽ ഒരു ചെറിയ ക്യാബിനുണ്ട്, അവിടെ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. വന്ന് പെക്കോ പറഞ്ഞു കുട്ടി ഇൻ്റർവ്യൂവിന് പോകും, അച്ഛൻ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ, പോയി അത് അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസും ഒക്കെ പാടിക്കുകയും ചെയ്തു. ആ കാമാക്ഷി സ്വരജതി പാടുക, അമ്പ കാമാക്ഷിക്ക് സ്വരം പാട്. പക്ഷെ അതൊക്കെ അന്ന് പഠിച്ചിറങ്ങിയ കാലമായതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. അതൊക്കെ പാടി. അപ്പം ഞാൻ അറിയുന്നില്ല എനിക്ക് കിട്ടുമെന്നുള്ളത്, പിറ്റേ ദിവസം വരണമെന്നുള്ളത്. പിറ്റേ ദിവസവും ഇതുപോലെ ഞാൻ എങ്ങനെ മുങ്ങാം എന്ന് നോക്കിയിട്ട് അച്ഛൻ പിടി തന്നില്ല, എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പി എസ് സി പോയി. ബെഞ്ചിലിരിക്കുകയാണ് എല്ലാവരും, മോഹനേന്ദ്ര സാർ ആദ്യം, പിന്നെ കോളേജിൽ നിന്നുള്ള. അപ്പം അന്ന് അക്കാലത്ത് ഒരു ഹയർ ഡിപ്ലോമയും ഒരു ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ കോളേജിൽ ജോലി കിട്ടും. അന്നങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, കാരണം അധികം പേരില്ലാത്തതുകൊണ്ട്. പിന്നെ അതൊക്കെ മാറി. അപ്പം ഇങ്ങനെ ഇരിക്കാം, ഞാൻ അവസാനം പോയി കുത്തിയിരുന്നു. അപ്പോൾ അതിലുള്ളവർ തന്നെ കണ്ടോ, റാങ്കിൻ്റെ അനുസരിച്ചാണ് ആളുകളെ ഇപ്പം ഇരിക്കുന്നത്. അപ്പം ഇവരുടെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് വിശന്നു. രണ്ട് മണിയായിട്ടും വിളിക്കുന്നില്ല. അപ്പം അവസാനം എന്നെ വിളിച്ചു. വിളിച്ച് അവിടെ ചെന്നപ്പം കുറേ പേര്, ഒരു 10 പേരാണ് ഇരുന്ന്, അവരെല്ലാം അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇത് എനിക്ക് കിട്ടണ്ടെന്നുള്ള വിചാരത്തിലാണ് ആ
1: ഉത്തരം പറയണത്.
0: ഉത്തരം അപ്പം അതായത് കോൺഫിഡൻസ് ഓടുകൂടി എനിക്ക് പറയലും ഒന്നും ഉണ്ടായില്ല. മാസം രണ്ട് കഴിഞ്ഞു, ഇൻറ്റിമേഷൻ ലെറ്റർ ഒന്നും വന്നിട്ടില്ല, കിട്ടിക്കാണത്തില്ലെന്ന്. ഒരിക്കലൊരു പ്രോഗ്രാമിന് നമ്മുടെ ഉദയഭാനു സാറ് വന്ന്, അപ്പം ഞാനായിരുന്നു പ്രെയറ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ്, ഇത് അവിടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നു. ഇൻറ്റിമേഷൻ ലെറ്റർ കിട്ടിയോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി വീട്ടിൽ എന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പോയേ പറ്റും. ഞാൻ പറഞ്ഞു എന്നെ ഇവിടുന്ന് വിടരുതേ, AER-ന്ന് വിടരുതേ. ആ ഒരു ബന്ധമാണ്, AER-ൻ്റെ ആയിട്ടുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് സെൻഡ് ചെയ്ത ആയിട്ടുള്ള ലെറ്റർ ഞാൻ കണ്ണീരോടുകൂടിയാണ് എഴുതിയത്, റെസിഗ്നേഷൻ ലെറ്റർ.

0: ടീച്ചറെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വളരെ സ്നേഹവും സംഗീതവും ഒരുമിച്ച് ഒഴുകിയ ചില നിമിഷങ്ങളാണ്. ടീച്ചർക്ക് ആകാശവാണിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അങ്ങേയറ്റത്തെ കൃതജ്ഞത പറയുന്നു.
1: പത്മശ്രീ പുരസ്കാര ജേതാവും കർണാടക സംഗീതജ്ഞയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായി സംസാരിച്ചത് സംഗീതജ്ഞനായ ഡോക്ടർ

0: നേതാവും കർണാടക സംഗീതജ്ഞയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായി സംസാരിച്ചത് സംഗീതജ്ഞനായ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ. വനിതാവേദി സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്, കേൾക്കാം ദിൽ സേ ദിൽ തക്.
2: ദിൽ സേ ദിൽ തക്.

ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ ഗായിക ആശാ ഭോസ്ലെയെക്കുറിച്ചുള്ള പരിപാടിയുടെ തുടരധ്യായം കേൾക്കാം നമുക്കിന്ന്.

എഴുപതുകളിൽ ആശയും രാഹുൽ ദേവ് ബർമനും ചേർന്ന് ബോളിവുഡ് ഇളക്കി മറിച്ചുവെന്ന് പറഞ്ഞല്ലോ. ഐക്കോണിക് സംഗീതത്താൽ നിർവചിക്കപ്പെട്ട ഒരു ബന്ധമായിരുന്നു അത്. ഹരേ റാം ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി രാഹുൽ ദേവ് ബർമൻ സംഗീത സംവിധാനം നിർവഹിച്ച ദം മാരോ ദം എന്ന ഗാനം കേട്ടാൽ മൃതദേഹം പോലും ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു കിഷോർ കുമാറിന്റെ കമന്റ്. ആശയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മേരാ കുച്ച് സാമാൻ ആർ ഡി ബി ഈണം നൽകിയ മറ്റൊരു ഗാനമാണ്.

0: ദിൽ സേ ദിൽ തക്.
1: ആശയുടെ സ്വരത്തിനോട് രാഹുൽ ബർമന് എന്നും പ്രണയമായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ആശയുടെ പിറകെ നടന്നു. എന്നാൽ ആദ്യ വിവാഹത്തിന്റെ തിക്താനുഭവങ്ങൾ ആശയെ എന്നും അലട്ടിയിരുന്നു. പിന്നീട് ആശ രാഹുലിന്റെ പ്രണയം തിരിച്ചറിയുകയായിരുന്നു. ആശയേക്കാൾ 6 വയസ്സിന് ഇളയതായിരുന്നു ആർ ഡി ബർമൻ.

അവർ ഒന്നിച്ച് താമസിച്ചില്ല. ആദ്യ വിവാഹത്തിലെ മൂന്നു മക്കളുടെ ചുമതല ആശ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ടുതന്നെ പകലുകൾ മാത്രം ഒന്നിച്ച് കഴിയാം എന്നാണ് രാഹുൽ ദേവ് ബർമനുമായി ഉണ്ടാക്കിയ കരാർ. രാത്രികാലങ്ങളിൽ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആശ. മക്കളോടൊപ്പമായിരിക്കാൻ ശ്രദ്ധ പുലർത്തി.

0: ദിൽ സേ ദിൽ തക്.
1: റീത പട്ടേലായിരുന്നു രാഹുൽ ദേവ് ബർമന്റെ ആദ്യ ഭാര്യ. അവരുമായുള്ള വിവാഹബന്ധം 1971 അദ്ദേഹം ഏർപ്പെടുത്തിയത്. അതിനുശേഷം ആശാ ഭോസ്ലെയായിരുന്നു പഞ്ചമിന്റെ ഭാര്യ. വിവാഹിതരായിരുന്നുവെങ്കിലും ഒരിക്കലും

0: ദിൽ സേ ദിൽ തക്.
1: ഇവരൊരുമിച്ച് നിരവധി സ്റ്റേജ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 1987 ആശയുടെ പിറന്നാൾ പ്രമാണിച്ച് ദിൽ പഡോസി എന്ന ആൽബം തന്നെ പഞ്ചം പുറത്തിറക്കി.

0: ദിൽ സേ ദിൽ തക്.
1: 80കളുടെ അവസാനത്തോടെ ആശ രാഹുൽ ബന്ധം വഷളാവാൻ തുടങ്ങി. കടുത്ത മദ്യപാനിയായ ബർമന്റെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചു വന്നു. ഇക്കാലം അത്രയും അവർ വേർപിരിഞ്ഞിരുന്നു. എങ്കിലും വളരെ സ്നേഹത്തിലായിരുന്നു ഇരുവരും. കരിയറിൽ ഇടർച്ചയുണ്ടായപ്പോഴൊക്കെ ആശ രാഹുലിനൊപ്പം നിന്നു. ഹൃദയാഘാത

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം.

0: ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടന്ന നീതി ആയോഗ് 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 13 പേർക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി കോഴിക്കോട് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 0495-23-7301, 9072-00-77-77-77-77 എന്നീ നമ്പരുകളിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. നിപ്പ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി. ആകെ 514 പേരെയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ, ഷിഗല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീ കെ മുരളീധരൻ വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിന് ശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് US മിസൈൽ ആക്രമണമുണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ച

0: ായ രണ്ടാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ അറിയിച്ചെങ്കിലും ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്യയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് ആക്സസ്, വാച്ച് ഓൾ മാച്ചസ് ഫ്രീ തുടങ്ങിയ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുതെന്നും സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാലുടൻ 1930 എന്ന നമ്പറിൽ പരാതി നൽകണമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. കാർത്തിക് ആലപിച്ച ഗാനം, ചിത്രം നീലതാമര.

ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പത്താം ക്ലാസ്സിന് ശേഷം കേവലം ഒരു പരീക്ഷാ വിജയത്തിനപ്പുറം പത്താം ക്ലാസ് പരീക്ഷാഫലം ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളും അഭിരുചികളും ഏത് ദിശയിലേക്ക് തിരിയണമെന്ന് നിശ്ചയിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പടിയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ അമിതമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഒഴുക്കിനൊപ്പം ചിന്തിക്കാതെ സഞ്ചരിച്ചോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഉപരിപഠനകാലത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന തെറ്റായ പ്രവണത ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്.
2: ഉപരിപഠനകാലത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ജനറൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പ്രധാനമായും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളിലായി 45-ലധികം വ്യത്യസ്ത വിഷയങ്ങളുടെ കോമ്പിനേഷനുകൾ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് സയൻസ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സയൻസ് ഗ്രൂപ്പിൽ 9 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കാം. ഹയർ സെക്കൻഡറിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഇൻഫർമേഷൻ ടെക്നോളജിയോ പഠിക്കാനുള്ള അവസരമുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ ബിരുദ പഠനം ലക്ഷ്യമിടുന്നവർ ബയോളജി അടങ്ങിയ കോമ്പിനേഷനുകളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാങ്കേതിക ഗവേഷണ രംഗങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്സ് പ്രധാന വിഷയമായുള്ള കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്.
1: ബാങ്കിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, ധനകാര്യ വിശകലനം തുടങ്ങിയ ആഗോള സാമ്പത്തിക മേഖലകളിലേക്ക് വഴി തുറക്കുന്നതാണ് ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് ഗ്രൂപ്പ്. ഇതിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയോടൊപ്പം മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ ചേർത്തുള്ള 4 വ്യത്യസ്ത കോമ്പിനേഷനുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. ഗണിതശാസ്ത്രത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് ആശയങ്ങളിലും മികച്ച അഭിരുചിയുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് ഇത്. ബികോം, BBA, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയിലേക്ക് പോകാൻ കൊമേഴ്സ് പഠനം സഹായിക്കും. അതേസമയം സിവിൽ സർവീസ്, നിയമ പഠനം, ജേർണലിസം, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ ഉന്നത മാനവിക മേഖലകളെ ലക്ഷ്യം വെക്കുന്നവർക്കായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വിശാലമായ അവസരങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, ജിയോളജി, സൈക്കോളജി, നരവംശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജി തുടങ്ങിയ 31-ലധികം വൈവിധ്യമാർന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്.
2: കേവലം പൊതുവിദ്യാഭ്യാസത്തിനപ്പുറം +2 സർട്ടിഫിക്കറ്റിനൊപ്പം പ്രായോഗികമായ ഒരു തൊഴിൽ നൈപുണ്യം കൂടി സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ സംവിധാനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSE. എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഹെൽത്ത് കെയർ, ബിസിനസ് തുടങ്ങിയ 5 പ്രധാന മേഖലകളിലായി 35 അത്യാധുനിക കോഴ്സുകൾ VHSE ഇന്ന് നൽകുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ സയൻസ്, ഗ്രാഫിക് ഡിസൈൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2 ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉപരിപഠനത്തിന് അർഹതയുണ്ടെന്ന് മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുകളിൽ 2% പ്രത്യേക സീറ്റ് സംവരണവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 3 പ്രായോഗിക ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന പോളിടെക്നിക്കുകളും 10 കഴിഞ്ഞവർക്ക് വലിയ കരിയർ സാധ്യതയാണ് ഒരുക്കുന്നത്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഓട്ടോമൊബൈൽ എന്നീ പരമ്പരാഗത ശാഖകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ

0: കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പുതിയ കോഴ്സുകളും ഇന്ന് പോളിടെക്നിക്കുകളിൽ ലഭ്യമാണ്. പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക് രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനുള്ള മികച്ച അവസരവുമുണ്ട്.
1: ചുരുങ്ങിയ കാലയളവിൽ പഠനം പൂർത്തിയാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ആഗോള വ്യവസായ മേഖലകളിലോ പെട്ടെന്ന് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ അഥവാ NCVT നേരിട്ടുള്ള അംഗീകാരമുള്ള IIT കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടേണർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രായോഗിക പരിശീലനമാണ് ഇവിടെ ലഭിക്കുന്നത്. IIT പഠനം പൂർത്തിയാക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഇന്ത്യൻ റെയിൽവേ, ഡിഫൻസ്, ഇസ്രോ, പൊതുമരാമത്ത് വകുപ്പുകൾ, വലിയ സ്വകാര്യ വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായും ടെക്നീഷ്യനായും വേഗത്തിൽ നിയമനം ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് അഥവാ നഴ്സറി അധ്യാപക പരിശീലനം, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾ, ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ ഫാർമസി കോഴ്സുകൾ എന്നിവയെല്ലാം 10th ക്ലാസ്സിന് ശേഷം സ്വയം തൊഴിലിനും പെട്ടെന്നുള്ള നിയമനങ്ങൾക്കും സഹായിക്കുന്ന ഹ്രസ്വകാല പ്രായോഗിക കോഴ്സുകളാണ്.
0: 10th ക്ലാസ്സിന് ശേഷമുള്ള പഠനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നൂതനമായ അക്കാദമിക് മാറ്റങ്ങളെക്കുറിച്ചും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളെക്കുറിച്ചും ഇനി വിശദമായി പരിശോധിക്കാം. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൈപുണ്യ വികസനത്തിന്, അതായത് സ്കിൽ ഡെവലപ്മെന്റിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY, കേരള സർക്കാരിന്റെ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നിവ വഴി 10th ക്ലാസ് കഴിഞ്ഞവർക്കായി ഒട്ടനവധി ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ, ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, CCTV ഇൻസ്റ്റലേഷൻ എന്നീ കോഴ്സുകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്.
1: കലാ, കായികം, സാംസ്കാരിക മേഖലകളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 10th ക്ലാസ്സിന് ശേഷം തിളങ്ങാൻ പ്രത്യേക സ്ഥാപനങ്ങളും കോഴ്സുകളുമുണ്ട്. തൃശൂരിലെ ചെറുതുരുത്തിയിലുള്ള വിഖ്യാതമായ കേരള കലാമണ്ഡലം 10th ക്ലാസ് കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളോടൊപ്പം കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, ചെണ്ട, മദ്ദളം തുടങ്ങിയ ശാസ്ത്രീയ കലകളിൽ പ്രൊഫഷണൽ പരിശീലനം നൽകുന്നുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും ഔദ്യോഗിക കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്. അതുപോലെ തന്നെ ലളിതകലകളിൽ അഭിരുചിയുള്ളവർക്ക് തിരുവനന്തപുരം മാവേലിക്കര ഫൈനാൻസ് കോളേജുകളിലും തൃശൂർ ഫൈനാൻസ് കോളേജിലും നടത്തുന്ന ഫൈനാൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. പെയിന്റിംഗ്, സ്കൾപ്ചർ അഥവാ ശില്പകല, അപ്ലൈഡ് ആർട്സ് എന്നിവയിൽ വലിയൊരു കരിയർ പടുത്തുയർത്താൻ ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. കായിക രംഗത്ത് താൽപ്പര്യമുള്ള കുട്ടികൾക്കായി സ്പോർട്സ് ഡിവിഷനുകളിലും പ്രത്യേക സ്പോർട്സ് കോട്ട സീറ്റുകളിലും ഹയർ സെക്കൻഡറി അഡ്മിഷനുകളിൽ സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.
0: പ്രതിരോധ മേഖലയോട് അതീവ താൽപ്പര്യമുള്ള രാജ്യസ്നേഹികളായ കുട്ടികൾക്ക് 10th ക്ലാസ്സിന് ശേഷം ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമാകാൻ അവസരമുണ്ട്. കായികക്ഷമതയും കൃത്യമായ ശാരീരിക യോഗ്യതയുമുള്ള കുട്ടികൾക്ക് കഠിനമായ പ്രവേശന പരീക്ഷകളിലൂടെ രാജ്യത്തെ സേവിക്കാനുള്ള ഈ സുവർണ കരിയർ സ്വന്തമാക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കോൺസ്റ്റബിൾ GD പരീക്ഷകൾ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പരീക്ഷകൾ എന്നിവയും 10th ക്ലാസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച മാർഗങ്ങളാണ്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LDC, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കും 10th ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടു പഠനത്തോടൊപ്പം

0: തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത് ഭാവിയിൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ കുട്ടികളെ സഹായിക്കും.
1: ഉപരിപഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പുലർത്തേണ്ട ചില പ്രധാന ജാഗ്രതകളെക്കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് ഗ്രൂപ്പുകളിൽ ചേർക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ കണക്കിലും ശാസ്ത്രത്തിലും താല്പര്യമില്ലാത്ത ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്താൽ പ്ലസ് ടു പഠനം ആ കുട്ടിക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമായി മാറും. കുട്ടിയുടെ അഭിരുചി അളക്കുന്നതിനായി സ്കൂളുകളിൽ നടത്തുന്ന അഭിരുചി പരീക്ഷകളുടെ ഫലങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം ആ വിഷയത്തിൽ കുട്ടിക്കുള്ള ഭൗതികമായ കഴിവ് കൂടി വിലയിരുത്തി വേണം ഫൈനൽ തീരുമാനമെടുക്കാൻ. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രസ്തുത കോഴ്സിന്റെ ഭാവി സാധ്യതകൾ, ഉപരിപഠന വഴികൾ, ആവശ്യമായി വരുന്ന ചെലവുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം.
0: അഡ്മിഷൻ പ്രക്രിയകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ കാരണം പലർക്കും നല്ല കോളേജുകളിലോ സ്കൂളുകളിലോ സീറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. കേരളത്തിൽ ജനറൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ പൂർണ്ണമായും ഏകജാലക സംവിധാനം വഴിയാണ് നടക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കൃത്യമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേഡുകളും സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണവും സംവരണ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഇതുപോലെ തന്നെ പോളിടെക്നിക്, ITI അഡ്മിഷനുകൾക്കും അതത് വകുപ്പുകളുടെ ഓൺലൈൻ പോർട്ടലുകൾ വഴി ഏകജാലക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് വെബ്സൈറ്റുകളിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെന്റ് റദ്ദാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്.
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 10-ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം സ്വന്തം കരിയറിന്റെ ശക്തമായ അടിത്തറ പണിയുന്ന പ്രക്രിയയാണ്. മാറുന്ന ലോകത്തെ പുതിയ തൊഴിൽ സാധ്യതകളെ കൺതുറന്നു കാണാനും സാങ്കേതികമായി സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓരോ വിദ്യാർത്ഥിയും തയ്യാറാകണം. അന്ധമായ അനുകരണങ്ങൾ ഒഴിവാക്കി സ്വന്തം കഴിവിനെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ കരിയർ ആശംസകൾ. കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ്സിന് ശേഷം പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സമയം 9:30.
1: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം സജീവം.

സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു. പലക്കാട്ടുശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ശ്രീരാമനാൽ കാട്ടിലുപേക്ഷിക്കപ്പെട്ട സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയ ശേഷം വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞുവരികയായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ബാലന്മാരായിരിക്കുന്ന ലവകുശന്മാർ വനത്തിൽ വച്ച് ശ്രീരാമന്റെ യാഗാശ്വത്തെ കാണുകയും ബന്ധിക്കുകയും ചെയ്യുന്നു. യാഗാശ്വത്തെ വീണ്ടെടുക്കാൻ വന്നവരെയെല്ലാം ലവകുശന്മാർ പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ ഹനുമാൻ നേരിട്ടെത്തുന്നു. കുട്ടികളെ കണ്ട ഹനുമാൻ ഇത് ശ്രീരാമചന്ദ്രന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുകയും ഒരു നേരം പോക്കിന് അവരുമായി യുദ്ധം നടത്തുകയും ചെയ്യുന്നു. ഒടുവിൽ ബന്ധനസ്ഥനാവുകയും ചെയ്യുന്നു. ലവകുശന്മാർ ബന്ധനസ്ഥനാക്കപ്പെട്ട ഹനുമാനെ സീതാദേവിയുടെ അടുത്തെത്തിക്കുന്നു. ഹനുമാനെ കണ്ട് സീതാദേവി പലവിധമായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. ഹനുമാൻ സീതാദേവിയുടെ കാൽക്കൽ വീഴുന്നു. പരസ്പരം വാർത്തകൾ പങ്കുവച്ച് പിരിയുന്നു. കാംബോജി, രീതികൗള, തോടി, ഷൺമുഖപ്രിയ, പുന്നാഗവരാളി, നാട്ടക്കുറിഞ്ഞി തുടങ്ങിയ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ഹനുമാൻ സീതാദേവിയുടെ കാൽക്കൽ വീണ് വന്ദിച്ച് ശ്രീരാമവിശേഷങ്ങളിൽ പങ്കുവച്ച് പിരിയുന്നിടത്ത് പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം സജീവ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പട്ടം പോലെ എന്ന ചിത്രത്തിന് വേണ്ടി
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി, വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ ചേർന്ന് ആലപിച്ചത്. ചിത്രം റോബിൻഹുഡ്.

എൽസമ്മ എന്ന ആൺകുട്ടി. ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ ചേർന്നാലപിച്ച ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സി രാജാമണിയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. രവീന്ദ്രൻ ആര്യങ്കോടിൻ്റെ വരികൾക്ക് പി കെ മുരളീധരൻ സംഗീതം നൽകി, ടി എം ഷിനി വേണുഗോപാൽ ആലപിച്ചത്.